ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 17, മലയാള വർഷം 1201 ഇടവം 24, 2026 ജൂൺ 7 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
2: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
2: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
3: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CR രവിനമ്പ്യാർ, കുമരനല്ലൂർ.
5: മറ്റൊരധ്യയന വർഷത്തിനുകൂടി നാന്ദി കുറിച്ചിരിക്കുന്നു. നാടും നഗരവും മുഖരിതമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇനി വിദ്യാലയത്തിലേക്ക്. മക്കൾ പഠിച്ച് വലിയവരാകണമെന്നാണ് എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം. അതുകൊണ്ടുതന്നെ സ്വന്തം കുട്ടികളുടെ പഠനകാലം ആരംഭിക്കുന്നത് മുതൽ രക്ഷിതാക്കളുടെ ആധിയും ആരംഭിക്കുന്നു. തങ്ങളുടെ കുട്ടികളെ ഏത് വിദ്യാലയത്തിൽ ചേർക്കണമെന്ന് ആശങ്കപ്പെടുന്നു. അവിടെയുള്ള അധ്യാപകരെക്കുറിച്ചും മക്കൾക്ക് ലഭിക്കുന്ന കൂട്ടുകാരെക്കുറിച്ചും വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം പഠനകാലത്തു തന്നെ മുഴുവൻ ഇക്കൂട്ടർക്ക് ഉത്കണ്ഠ

0: സ്വാഭാവികവുമാണ്. തി ഉദ്ദീപിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കാനാവൂ. പുതുലോകത്ത് സ്വന്തം ആശയങ്ങളെ നിർമ്മാണാത്മകമായി അവതരിപ്പിക്കാൻ വളരുന്ന തലമുറയ്ക്കാവണം. ഈ ഒരു കാഴ്ചപ്പാടിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ടു നയിക്കാൻ സഹായിക്കുന്നു. ഇവിടെ അധ്യാപകർ തങ്ങളുടെ കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നു. വിദ്യാലയങ്ങൾ അക്ഷരങ്ങൾ കൂട്ടിയെഴുതാനും അക്കങ്ങളിലുള്ള കണക്കുകൾ ചെയ്യാനും ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ കണ്ടെത്തി പരീക്ഷകളിൽ ഉയർന്ന മാർക്കു നേടാനും മാത്രമുള്ള ഇടങ്ങളല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും ഇതൊന്നുമല്ല. ഇതിലെല്ലാം ഉപരിയായി വിദ്യാലയം കുട്ടിയിൽ മറ്റ് പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുകയും അവരിലെ ആന്തരിക വാസനകളെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. അത് നൈസർഗിക കഴിവുകളാവാം, ഭൗതിക ശേഷികളാവാം, കലാവാസനകളാവാം, കായിക മികവുകളുമാവാം. ഒരു പൊതുവിദ്യാലയത്തിലെത്തുന്ന കുട്ടി അവിടെ അസംസ്കൃത വസ്തുവാണ്, അഥവാ ഒരു ബിംബസൃഷ്ടി നടത്തേണ്ട ശിലയാണ്. ഒരു കുട്ടി സാമൂഹിക ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത് വിദ്യാലയത്തിൽ വച്ചാണ്. യാതൊരു ഭേദചിന്തകളുമില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ആശ്രയിക്കാവുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ. ഇവിടെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്ന വേർതിരിവുകളില്ല. എല്ലാ വിഭാഗം കുട്ടികളെയും ഇത്തരം വിദ്യാലയങ്ങൾ ചേർത്തു പിടിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പൊതുവിദ്യാലയങ്ങൾ അനുഭാവപൂർവം സമീപിക്കുകയും ചെയ്യുന്നു. വിദ്യാലയങ്ങളിൽ അധ്യാപകരാണ് കുട്ടികളോട് അവരിലെ മികവും കുറവും തിരിച്ചറിഞ്ഞ് പെരുമാറുന്നത്. സൃഷ്ടിപരമായ പഠനാന്തരീക്ഷത്തിലൂടെ ഇക്കൂട്ടർ തങ്ങളുടെ കുട്ടികളെ മുന്നോട്ടു നയിക്കുന്നു, പോരായ്മകൾ തന്നാലാവും വിധം പരിഹരിക്കുന്നു. ഇതിനായി പലപ്പോഴും രക്ഷിതാക്കളുടെ പിന്തുണ തേടുക വരെ ചെയ്യുന്നു. സ്വന്തം കുട്ടികൾക്കു വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നവരാണ് ഈ അധ്യാപകർ. അധ്യാപനം എന്ന തൊഴിലിനെ സദാസന്നദ്ധമായൊരു സേവനമായി ഏറ്റെടുക്കുകയാണിവർ. സദാ അറിവ് നേടാനുള്ള ത്വര ഇവരിലുമുണ്ടാവും. അത് തരാതരം പോലെ കുട്ടികളിലേക്ക് പകരുകയും ചെയ്യുന്നു. ഇത്തരം അധ്യാപകർ സമൂഹത്തിന് തന്നെ മാതൃകയാവുന്നു. വിദ്യാലയമെന്ന പൂന്തോപ്പിലേക്ക് അറിവെന്ന മധു നുകരാനെത്തുന്ന കുട്ടികൾ അവിടെ ശലഭ സ്വാതന്ത്ര്യത്തോടെ പാറിക്കളിക്കട്ടെ. അവരിലെ പുത്തൻ അറിവുകളും അഭിലാഷങ്ങളും നേരിൻ്റെ പാതയിലൂടെ നിറവേറ്റപ്പെടാൻ അധ്യാപകർ വഴികാട്ടികളാവട്ടെ. ഇതിനെല്ലാമുള്ള പൂർണ്ണ പിന്തുണയേകാൻ രക്ഷിതാക്കൾക്കൊപ്പം ദേശം തന്നെ ഒരുങ്ങിയിറങ്ങട്ടെ. ഇതിലൂടെ അറിവും ആനന്ദവും സംവേദനം ചെയ്യുന്ന ദേവാലയങ്ങളാവട്ടെ നമ്മുടെ വിദ്യാലയങ്ങൾ.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സിജുകുമാർ.

0: Capri have put the men in blue in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test century, while Rishabh Pant remained unbeaten with a brisk half century. In hockey, Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing host Japan 4-1 in the final in the Kakamigahara yesterday. In SAF Women's Championship 2026 final, India defeated the defending champions Bangladesh 3-1 to win the title for a record sixth time, played in Madgaon, Goa yesterday. And that is the end of this news bulletin.
1: Akashavani, Thrissur. സമയം 6:10. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, കെസ്റ്ററും സംഘവും പാടിയത്. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളി, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 അക്ഷര കേരളം, പ്രകൃതി അവബോധം റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിൽ. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ VC, അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ കേരളവർമ്മ കോളേജ്, തൃശൂർ. റഫീഖ് അഹമ്മദിൻ്റെ പൊറുതി എന്ന കവിത ചൊല്ലുന്നത് ശാരിക S. തേറമ്പിൽ. വിതച്ചത് കൊയ്യുമ്പോൾ എന്ന കവിത എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90-ന്റെ നിറവിൽ ആകാശവാണി. ജോമോൻ, കുര്യൻ, ഇന്ദുധർ M. കോലടി എന്നിവർ പങ്കെടുക്കുന്നു. 8:45 10:15 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ. സാതിർ എന്ന കഥ അവതരിപ്പിക്കുന്നത് പ്രദീപ് പെരശന്നൂർ. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഗായത്രി ആലപിക്കുന്ന ലളിതഗാനം. 10:00 ലളിത സംഗീത പാഠം. ഡോക്ടർ P. സിന്ധുമോളുടെ വരികൾ ഈഴം നൽകി പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനീസ് സുനിൽ. 10:25 റീഗൽ ജുവല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പങ്കെടുക്കുന്നത് രാജേശ്വരി ടീച്ചർ, കൊടുങ്ങല്ലൂർ. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കേളികൂട്ട്, T. ഷൺമുഖനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കാർപ്പൽ ടണൽ സിൻഡ്രോം, ഡോക്ടർ ജിക്കു എലിയസ് ബെന്നി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം കുളിര്, തിരഞ്ഞെടുത്തത് സുബ്രഹ്മണ്യൻ VG തലക്കുളം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം CV സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 നെടുമ്പള്ളി രാമമോഹന്റെ സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ മഹേഷ് S. വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം. 4:30 ലളിതഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം, പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് റാഫി നീരങ്കാവിൽ. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. ആകാശവാണി നിറവിന്റെ 90 വർഷങ്ങൾ, തയ്യാറാക്കിയത് ശാലിനി പടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, റീസ്ട്രക്ചേർഡ് അംബർല ICDS. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ആകാശവാണി ഗായകസംഘം പാടിയ ഗാനങ്ങൾ. 6:50 വയലും വീടും മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ പി ഐ തങ്കച്ചനുമായി അഭിമുഖം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. വിദ്വാൻ എം എസ് എൻ മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് കെസ്റ്ററും സംഘവും.

0: കെസ്റ്ററും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
0: ആകാശവാണി തൃശൂർ.
11: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോഹെർട്സ്. വിളംബരം.
12: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പ്രശസ്ത ചലച്ചിത്ര നടനും മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാവുമായ സലീംകുമാർ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ സലീംകുമാർ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായത്. 250-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിവേഗ റെയിൽപാതയുടെ സാധ്യത പഠിക്കാൻ സമിതിയെ നിയോഗിച്ച സർക്കാർ. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. കേരളത്തിൽ കാലവർഷം ശക്തം. കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴ. ഡൽഹിയിൽ നിന്ന് സിലിഗുരിയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇതോടെ രാജ്യത്തെ രണ്ടാമത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാകും ഡൽഹി സിലിഗുരി പദ്ധതി. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ വ്യോമാക്രമണം. ബഹ്റൈനിലെ US 5 ഫ്ലീറ്റിന് നേരെയാണ് ആക്രമണശ്രമം. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. സൂര്യവംശി തിരുത്തിയത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലുള്ള റെക്കോർഡ്. സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിൽ റെക്കോർഡോടെ സ്വർണം നേടി MP നബീൽ സാഹി. നബീൽ തിരുത്തിയത് 53 വർഷം പഴക്കമുള്ള റെക്കോർഡ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടവുമായി റഷ്യൻ താരം മിറ ആൻഡ്രീവ. വനിതാ സിംഗിൾസ് കലാശപ്പോരിൽ പോളണ്ടിന്റെ മയ ഫലിൻസ്കയെ തകർത്താണ് കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം ആൻഡ്രീവ നേടിയത്. ഇതുവരെ കേട്ടത്
11: വിളംബരം.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിലൂന്നിയ ചിത്രകല? ചോദ്യം ആവർത്തിക്കാം. ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിലൂന്നിയ ചിത്രകല? ഉത്തരം രാവിലെ 7:55.
1: എടാ, നീ കൈയെഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ആവർത്തിക്കാം. ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിലൂന്നിയ ചിത്രകല? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെ എത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487 23 23 571 അല്ലെങ്കിൽ 0487 23 23 572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 0487 23 23 571 അല്ലെങ്കിൽ 0487 23 23 572. അറിയിപ്പ് കഴിഞ്ഞു.

രാവിലെ 7:05 അക്ഷരകേരളം. പ്രകൃതി അവബോധം, റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വിസി, അസിസ്റ്റന്റ് പ്രൊഫസർ, ശ്രീ കേരളവർമ്മ കോളേജ്, തൃശൂർ. റഫീഖ് അഹമ്മദിന്റെ പൊറുതി എന്ന കവിത ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ. വിതച്ചത് കൊയ്യുമ്പോൾ എന്ന കവിത എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം. ഏഴ് 7:35 ശ്രോതാക്കൾക്കൊപ്പം, 8:30 90 നിറവിൽ ആകാശവാണി. ജോമോൻ, കുര്യൻ, ഇന്ദുധർ എം കോലടി എന്നിവർ പങ്കെടുക്കുന്നു. ഒൻപത് 9:30 ബാലലോകം. കഥ കേൾക്കാം കൂട്ടുകാരെ. സാതിർ എന്ന കഥ അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശന്നൂർ. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഗായത്രി ആലപിക്കുന്ന ലളിതഗാനം. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് രാജേശ്വരി ടീച്ചർ, കൊടുങ്ങല്ലൂർ.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം കുളിര്, തിരഞ്ഞെടുത്തത് സുബ്രഹ്മണ്യൻ വി ജി, തളിക്കുളം. ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 30 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ.

0: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
1: ആർബിഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ ക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.

അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യനടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം.
2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന

0: शून्यम् इति अंकांतरालेन पराजितः। ध्यानास्पदम् अस्ति यत् भारतेन षष्ठवारम् एषा श्रृंखला जिता। अपरतः नव चंडीगढ़े भारत अफगानिस्तानयोः एकमात्र क्रिकेट निकषस्पर्धायाः प्रथमदिनस्य क्रीडा समाप्ति पर्यन्तं भारतेन क्रीडकत्रयस्य हानिपूर्वकं 68-300 धावनांकाः अर्जिताः। अद्य भारतं इतः अग्रे क्रीडिष्यति इति वार्ताः।
1: आकाशवाणी त्रिशूर् समयं 7 मणि।
2: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
4: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
3: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ

0: अनाङ्काः अर्जिताः। अद्य भारतम् इतः अग्रे क्रीडिष्यति इति वार्ताः।
1: ആകാശവാണി തൃശൂർ, സമയം 7 മണി.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
4: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
3: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
4: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
3: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
5: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
6: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധയിനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494-26-86-214. നമ്പർ ആവർത്തിക്കാം, 0494-26-86-214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ാം തീയതി ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ാം തീയതിക്ക് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27-ാം തീയതി മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487-24-38566. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടേണ്ടതാണ്. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പറുകൾ 85-47-07-73, മറ്റൊരു നമ്പർ 04-87-23-70-773.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
2: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: குளிரி பூக்களில் இனி அக்ஷர கேரளம்.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജൂൺ 5 നാം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചല്ലോ. ഇന്നത്തെ അക്ഷര കേരളത്തിലും പരിസ്ഥിതി ദിന ചിന്തകളെ ഉണർത്തുന്ന പ്രത്യേക അധ്യായമാണ് ഒരുക്കിയിരിക്കുന്നത്. അക്ഷര കേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. പ്രകൃത്യാവബോധം, റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ. എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ വിസി.
2: പ്രകൃത്യധിഷ്ഠിതമായ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും സമന്വയിപ്പിച്ച സന്തുലിത കാഴ്ചപ്പാട് സ്വായത്തമാക്കിയ പൈതൃകമാണ് ഭാരതത്തിന്റേത്. ഭാരതീയർക്ക് പ്രകൃതി തന്നിൽ നിന്നന്യമായ മറ്റൊന്നല്ല. ആധുനിക മലയാള കവിതയിൽ ഈ ഭാവുകത്വത്തെ കവിതയിലേക്ക് ആവാഹിച്ച പ്രമുഖ കവിയാണ് റഫീഖ് അഹമ്മദ്. ഇദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം പ്രകൃതി വ്യത്യസ്ത രൂപഭാവങ്ങളോടെ നിരന്തര സാന്നിധ്യമായി നിറഞ്ഞുനിൽക്കുന്നു. പ്രകൃതിയുടെ നിറവ് തന്റെ കാവ്യലോകത്തിന്റെ നിറവായി തിരിച്ചറിയുന്ന കവി അതിൽ ആനന്ദിക്കുകയും അത്ഭുതം കൂറുകയും ചെയ്യുന്നു. അതോടൊപ്പം നഗരവൽക്കരണവും സാങ്കേതിക വിദ്യകളും പരിസ്ഥിതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നതിൽ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതിയെ മനുഷ്യവൽക്കരിക്കുമ്പോൾ പ്രകൃതിയുടെയും മനുഷ്യന്റെയും ജീവതാളം ഒരുപോലെ നഷ്ടപ്പെടുന്നുവെന്ന് കവി തിരിച്ചറിയുന്നുണ്ട്. ഈ നഷ്ടത്തെയാണ് പോയകാലം തിരിച്ചെത്തുകയില്ലെന്ന, നേരുപോൽ നീറില്ല വേറൊന്നു ജീവനിൽ എന്ന് രേഖപ്പെടുത്തുന്നത്. ഈ കാലത്ത് ഏറെ പ്രസക്തമായൊരു കവിതയാണ് പുലിയിറക്കം. മനുഷ്യർ തീയിട്ടു നശിപ്പിച്ച വനാന്തർ ഭാഗത്തുനിന്ന് മനുഷ്യവാസമേഖലയിലേക്കിറങ്ങാൻ നിർബന്ധിതനായ ഒരു പുലിയുടെ ആത്മകഥമെന്ന രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം നിരന്തര വാർത്തയായ ഇക്കാലത്ത് ഇതിനു കാരണമായ സംഗതികളിലേക്ക് കണ്ണോടിക്കേണ്ടതുണ്ട്. ദൂരേ ചുരവും കടന്നുമറയുന്ന ക്രൂരമാമേതോ മുരൾച്ച ചക്രങ്ങളിൽ എന്ന വരികളിലുണ്ട് ഇതിന്റെ ഉത്തരം. കത്തിജ്വലിക്കുന്ന കാനനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടിവരുന്ന നിസ്സഹായത വിരൽ ചൂണ്ടുന്നത് മനുഷ്യനു നേരെ തന്നെയാണ്. വനവും വയലും കുന്നും നദിയും നഷ്ടപ്പെടുന്നതിൽ ദുഃഖിതനാകുന്ന കവി ഇതിന് താൻ ഉൾപ്പെടെയുള്ള മനുഷ്യവംശത്തിനുള്ള കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. പുഴക്കരയിൽ എന്ന കവിതയിൽ പുഴവെള്ളം കുടിച്ചുവറ്റിക്കുന്ന രക്ഷസിനെ കാണാൻ അച്ഛന്റെ കൈപിടിച്ചോടുന്ന കുട്ടിയുടെ കൂടെ കലക്കവെള്ളത്തിൽ തെളിയുന്ന സ്വന്തം മുഖം കണ്ട് ഞെടുങ്ങുന്ന അച്ഛനുണ്ട്. പുതുതലമുറയ്ക്കുവേണ്ടി കരുതിവെക്കേണ്ടവ കരുതിവെക്കാതെ പ്രകൃതി വിഭവങ്ങൾ ദൂർത്തടിച്ചു നശിപ്പിക്കുന്ന ഓരോ മനുഷ്യരും ഇവിടെ രക്ഷസാവുകയാണ്. ഭാവിക്കുവേണ്ടി യഥാർത്ഥത്തിൽ കരുതിവെക്കേണ്ടതെന്ത് എന്ന് ഇനിയും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. വിപണി നൽകുന്ന ജീവിത സൗകര്യങ്ങളല്ല ശുദ്ധവായുവും വെള്ളവും മണ്ണും ആകാശവുമാണ് എന്ന ഉൾക്കാഴ്ച റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇലതൻ പച്ചപ്പാലോ കിളിതൻ കിതപ്പാലോ ഇത് ഭൂമിയാണെന്നു നീ തിരിച്ചറിഞ്ഞാലും എന്ന് റിപ്വാൻ വിങ്കിൾ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു. അതുകൊണ്ടുതന്നെ യന്ത്രബന്ധനങ്ങളിൽപ്പെട്ട് ജൈവബന്ധങ്ങൾ അറ്റുപോകുന്നതിൽ കവി ഖിന്നനാകുന്നു. ചിത്രച്ചേമ്പിൽ തിരുരേഖകൾ വായിക്കാൻ കൊതിക്കുന്നവന്റെ, പൊടിമീനുകൾ നീന്തും പുഴക്കരയിലിരിക്കാൻ കൊതിക്കുന്നവന്റെ

0: പാദത്തിൽ പുഷ്പങ്ങൾ കൺമിഴിക്കുന്നതിലും കൊടും വേനലിൽ ഉച്ചത്തിൽ വർഷം പതിക്കുന്നതിലും വിസ്മയം കൊള്ളുന്നവന്റെ കണ്ണിനു നേരെ നനവും തിളക്കവുമില്ലാത്ത ക്രൂരദർശനീയന്ത്രം കാട്ടുകയാണ് ഈ ലോകം. പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യത്തിൽ നിന്നും അകന്നുപോകുന്ന ആധുനിക മനുഷ്യന്റെ ജീവിത പരിണാമം പകർത്തുകയാണ് യന്ത്രബന്ധനം എന്ന ഈ കവിത. വിടതരൂ സസ്നേഹമെനിക്കു നീ യന്ത്രബന്ധനത്തിൽ നിന്നും എന്നാണ് കവിയുടെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിന്റെ അകൃത്രിമ സൗഭാഗ്യങ്ങളിലേക്ക് ഉൾവലിയാനുള്ള ആദിമചേതനയുടെ കുതറിപ്പിടയലുകൾ ഈ കവിതകളിൽ തെളിഞ്ഞുകാണാം. തിരിച്ചുപോക്കിനുള്ള ഈ വ്യഗ്രത റഫീഖ് അഹമ്മദിന്റെ പല കവിതകളുടെയും ആന്തരിക ലോകത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. കസാര സമാനമായൊരു കവിതയാണ്. ഉണ്മയിലേക്ക് തിരിച്ചുപോകുന്ന സ്വപ്നം നിരന്തരം താലോലിക്കുന്ന കസാര, നമുക്കു മുന്നിൽ നിരക്കുന്ന ഓരോ മരോപകരണങ്ങളുടെയും പച്ചക്കിനാവ് തുടിച്ചു നിൽക്കുന്ന മരക്കാലം ഓർമ്മിപ്പിക്കുന്നു. വൃക്ഷമായി പടർന്നു പന്തലിച്ച് ഏറേകാലം നിൽക്കേണ്ടവയ്ക്കുണ്ടാകുന്ന അകാലനാശത്തിൽ ആത്മനിന്ദ നിറയ്ക്കുന്നു. ബോൺസായി മറ്റൊരു കവിതയാണ്. മുറ്റിത്തഴച്ചു വളരേണ്ടുന്ന മരങ്ങളെ മുരടിപ്പിച്ച് കൈവെള്ളയിൽ ഒതുക്കാവുന്ന പരുവത്തിലാക്കുന്ന വിദ്യ, താൻ കൂടി ഭാഗമാക്കാവുന്ന ഇരുണ്ട പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും സ്വപ്നം കാണുന്ന വൃക്ഷം ഇപ്പോൾ ഇരിക്കുന്നത് കോൺക്രീറ്റു കെട്ടിടത്തിനുള്ളിൽ നിയോൺ പ്രഭയിൽ ഒരിഞ്ചു താഴ്ചയിൽ മാത്രം വേരുപടരാൻ അനുവാദമുള്ള മൺചട്ടിക്കകത്താണ്. മനുഷ്യരുടെ മുരടിച്ച പാരിസ്ഥിതിക ബോധത്തെയാണ് ബോൺസായ് പ്രതിനിധീകരിക്കുന്നത്. അതിനു ചുവട്ടിൽ ചതഞ്ഞ പ്ലാസ്റ്റിക് ചിരിയുമായി സ്വസ്ഥം ഇരിക്കുന്ന ബുദ്ധശില്പത്തെക്കൂടി പറയുന്നതോടെ കവിത അതിന്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ്. പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്കു പകരം വയ്ക്കാൻ മനുഷ്യനിർമ്മിതമായ ഒന്നിനും സാധിക്കുകയില്ല എന്ന സത്യത്തിന് അടിവരയിടുകയാണിവിടെ. കാഴ്ചബംഗ്ലാവിലെ കൂട്ടിനുള്ളിൽ അവിരാമം നടന്നുകൊണ്ടിരിക്കുന്ന പുലിയും ചില്ലുകൂട്ടിനുള്ളിലെ മത്സ്യങ്ങളും ഈ ക്രൂരസത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. നഗരത്തിലെ ടെറസിൽ നിന്നും ദൂരെ കാണുന്ന തെങ്ങ്, തെങ്ങ് എന്ന കവിത, അത് ഏതു വൃക്ഷമെന്ന് ആശ്ചര്യപ്പെടുന്നൊരു തലമുറയിലേക്കുള്ള ദൂരം അകലെയല്ലെന്ന് ഞെട്ടലോടെ ഓർമ്മപ്പെടുത്തുന്നു. നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി നഗരത്തിലെ യാന്ത്രിക ജീവിതത്തിലേക്ക് കാലെടുത്തുവെക്കുന്നവർക്ക് നഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചോർക്കുമ്പോൾ കാല് പൊള്ളുന്നു. അറ്റം എന്ന കവിത. മനുഷ്യൻ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളോട് കവി തെല്ലും കനിവുകാട്ടുന്നില്ല. നീ നരൻ, ഞാൻ നരിയെന്നതിനപ്പുറം നേരുകളില്ലയോ നമ്മെ ബന്ധിപ്പിക്കതായി എന്ന് ചോദിക്കുന്നത് പ്രപഞ്ചം ഒട്ടാകെയാണ്. ഒരു വീടുപണിയുമ്പോൾ എന്ന മറ്റൊരു കവിതയിൽ വീടുപണിയുമ്പോൾ എത്രയെത്ര പാർപ്പിടങ്ങളാണ് ഇല്ലാതാകുന്നത് എന്ന് ആകുലപ്പെടുന്ന കവിയെ കാണാം. വെട്ടിയ മരത്തിലെ ഒരുപാട് കിളികളുടെ, പഴുതാരയുടെ രഹസ്യവാസസ്ഥലങ്ങളെ, ഉറുമ്പുകളുടെ കോളണികളെ, ചിതലുകളുടെ സ്വസ്ഥവാസങ്ങളെ, ഇങ്ങനെ തുടരുന്ന ദീർഘമായ പട്ടികയ്ക്കൊടുവിൽ ദൈവമേ, എനിക്കും എന്റെ മക്കൾക്കും പാർപ്പിടമൊരുക്കാൻ നീ കനിഞ്ഞ കാരുണ്യത്തിനു നന്ദി. അതിനുവേണ്ടി കുടിയിറക്കപ്പെട്ട ജന്മങ്ങളെ നീ കാത്തുകൊള്ളണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിറക് എന്ന കവിതയുണ്ട്. തളിർക്കാനും പൂക്കാനും കായ്ക്കാനും സ്വപ്നം കണ്ട് വിറകായൊടുങ്ങേണ്ടി വരുന്ന വൃക്ഷവ്യഥയുടെ കഥ. തൊടല്ലെ പൂവിനെ എന്ന് കവി പറയുന്നത് അത് വിഷലിപ്തമായതുകൊണ്ടുകൂടിയാണ്. പ്രകൃതിക്കുമേൽ മനുഷ്യൻ തീർക്കുന്ന ഓരോ നിർമ്മിതിയും അവനെ പ്രകൃതിയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ ആഴമേറിയ ക്ഷതമുണ്ടാക്കുന്നവനോടും ക്ഷമിച്ചുകൊണ്ട് ചെരിപ്പിനടിയിലെ ഒരു തുണ്ടു മണ്ണുപോലെ ഭൂമി അവനെ ചേർത്തണയ്ക്കുന്നു. കാരണം തീരുകയില്ല ഭൂമിപ്പെണ്ണിന് മക്കളോടുള്ളൊരു സ്നേഹമെന്നാണ് കവിയുടെ കണ്ടെത്തൽ. പ്രകൃതിയുടെ സ്നേഹവായ്പിൽ കവിക്ക് പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ തന്നെയാണ് റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ പച്ചപ്പായി പടർന്നു പരക്കുന്നതും.
1: അക്ഷര കേരളത്തിൽ അടുത്തതായി റഫീഖ് അഹമ്മദ് രചിച്ച ഒരു കവിത കേൾക്കാം. കവിത പൊറുതി, ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ.

0: മൊളിച്ച് പച്ച ഞരമ്പിൽ കടിച്ചു പിടിച്ച് ചുരുണ്ടു കിടക്കും നിന്നെ കണ്ടു.
1: റഫീഖ് അഹമ്മദിന്റെ പൊറുതി എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ഷാരിക എസ്തേറമ്പിൽ. അക്ഷരകേരളത്തിൽ ഇനി മറ്റൊരു കവിത കൂടി കേൾക്കാം. വിതച്ചതു കൊയ്യുമ്പോൾ. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം.

0: ഇരുളിലൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് നീരൊഴുക്കായി കുളിർപ്പിച്ചിടാം. കൊമ്പും കവരവും വേണ്ട, തടി നന്നായി കാമ്പോടു പൊങ്ങി വളർന്നിടട്ടെ. ചന്തയിൽ ലാഭം അതിയായി കൊയ്യണം, ചിന്താഭരിതയായി തേങ്ങി വൃക്ഷം. നാടിനും നാട്ടാർക്കും ജീവനമാകുവാൻ നീളെ തുളുമ്പാം. നദിമൊഴിഞ്ഞു ലോറികൾ പാഞ്ഞു വന്നെന്നും മണലൂറ്റി ഏറെ പാൾ വസ്തുക്കൾ നിക്ഷേപിച്ചു. നാനാതരത്തിൽ മലിനജലമാർന്നു മാഴ്കിയവൾ രോഗിയായൊഴുകി. കാരിരുമ്പൊത്ത കരിമ്പാറ തൻ കനിവൂറും സ്വരം പൊങ്ങി, സോദരരെ ക്ഷോണിതൻ കെട്ടുറപ്പിന്നായി ഞാൻ സദാ ഗാഢമായി കെട്ടിപ്പിടിച്ചു നിൽക്കാം. തിങ്ങും അവജ്ഞയോടാക്രാന്തർ മാനുഷർ തല്ലിത്തകർത്തുരുവാക്കി മാറ്റി. വേദസംസ്കാര പൊരുളിൻ്റെ ഓർമ്മയായി വീണുറങ്ങിയിടും മുനിയറകൾ. ഗൂഢമായി ചേർക്കും മുനിയാട്ടുകുന്നിൻ്റെ മേനി തകർത്തുടച്ചാസ്തിയാക്കി. അംഗഭംഗം വന്നു നീറുന്ന കുന്നിൻ്റെ ദൈന്യത കണ്ടു തപിച്ചു സഹ്യൻ. വെള്ളം വെളിച്ചവും എല്ലാ ഹൃദുക്കളും നൽകിടാം, വസ്ത്രമുരിഞ്ഞിടല്ലേ മാനഭംഗപ്പെട്ട കാടിൻ്റെ രോദനം വായുവിലാകെ അലിഞ്ഞുപോയി. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നിർരേഖയായി ഇതിഹാസവാക്യം. മാനവഗർവം കുമിളയായിടുന്നു, നൂലറ്റ പട്ടമായി പാറിടുന്നു. അസ്ഥിവാരം തകർന്നന്തിച്ചു നിൽക്കുമ്പോൾ ന്യൂട്ടന്റെ തത്വം ചിരിച്ചിടുന്നു. അസ്ഥിവാരം തകർന്നന്തിച്ചു നിൽക്കുമ്പോൾ ന്യൂട്ടന്റെ തത്വം ചിരിച്ചിടുന്നു.
1: വിതച്ചതു കൊയ്യുമ്പോൾ ശ്രീദേവി അമ്പലപുരം എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം.

0: അതായത് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി. മരങ്ങളും കാടുകളും നമുക്ക് സംരക്ഷിക്കാം, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കാം. പ്രകൃതിയെ കാത്ത് ഭൂമിയെ രക്ഷിക്കാം. ഇന്നത്തെ കരുതൽ നാളെയുടെ സുരക്ഷയാണ്. ഭൂമിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നതുപോലെയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷര കേരളം.

0: പുലരിപ്പുകളിൽ അവസാനമായി സേവന വാർത്തകൾ. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും പ്രജനന സജ്ജമായ മത്സ്യങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സമുദ്ര മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനായി ട്രോളിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് ഫിഷറീസ് അധികൃതർ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള കരുനാഗപ്പള്ളി, മറ്റക്കര, പൈനാവ്, കല്ലേറ്റുങ്കര, കുഴൽമന്നം, വടകര, കല്യാശ്ശേരി എന്നീ മോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്കും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിപ്ലോമ പഠനത്തിന് താൽപ്പര്യമുള്ള SSLC അല്ലെങ്കിൽ പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് മോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നേരിട്ടെത്തിയോ ഫോൺ വഴി ബന്ധപ്പെട്ടോ കോഴ്സ് സംബന്ധമായ സംശയങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547005000. കരുനാഗപ്പള്ളി 04762625597. പൈനാവ് 04862232246. കല്ലേറ്റുങ്കര 04802027746. മറ്റൊരു നമ്പർ 8547005080. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ നാളെ ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ്ക്, ഡാറ്റാ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലേക്കാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് skillcenter.ihrd.ac.in. ഫോൺ നമ്പറുകൾ 9495069307. മറ്റൊരു നമ്പർ 8547005087. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495069307. മറ്റൊരു നമ്പർ 8547005087. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 7.5% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 5 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപത്തുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 04872331556. മറ്റൊരു നമ്പർ 94000068508. നമ്പറുകൾ ആവർത്തിക്കാം: 04872331556. മറ്റൊരു നമ്പർ 94000068508. സേവന വാർത്തകളാണ് കേട്ടത്.
1: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
2: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി

0: സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: കൊളാബറേറ്റ് ക്ലോസ്ലി ടു മെയിൻറ്റെയിൻ സെക്യൂരിറ്റി അലോങ് ആ ലോങ് ആൻഡ് യുണീക്ലി ഓപ്പൺ ബോർഡർ. ആ ടു കൺട്രീസ് ഹാവ് ഓൾവേസ് സ്റ്റുഡ് ബൈ ഈച്ച് അദർ ഇൻ ടൈംസ് ഓഫ് നീഡ്. ഇൻ ദ വേക്ക് ഓഫ് ദി ഓൺ ഗോയിങ് ക്രൈസിസ് ഇൻ വെസ്റ്റ് ഏഷ്യ, ദി മിഡിൽ ഈസ്റ്റ്, വി ഹാവ് എൻഷോർഡ് അൺഇന്ററപ്റ്റഡ് ഫ്യൂവൽ സപ്ലൈസ് ടു നേപ്പാൾ. വി ബിലീവ് ദാറ്റ് ടുഡേ ദർ ഇസ് ഓപ്പർച്യൂണിറ്റി ടു ഡിസൈസിവ്ലി ഷിഫ്റ്റ് ദി ട്രജക്ടറി ഓഫ് ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് ആൻഡ് ടു റിയലൈസ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ആർ ടൈസ്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ്

0: ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ ടീ,
3: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
2: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോന്നും ഒക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലെന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
3: ചുരുക്കി പറഞ്ഞ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
2: തീർച്ചയായും, ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം.
7: അത്യധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കുന്നത്.
6: അതെ, ഇന്ന് വളരെയധികം സന്തോഷത്തോടെയും നിർവൃതിയോടെയും കൂടെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് ഹാളിൽ June 5 വെള്ളിയാഴ്ചയാണ് ഏവരും കാത്തിരുന്ന ശ്രവ്യോത്സവം ഗംഭീരമായി കൊണ്ടാടിയത്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹാൾ നിറയാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ആ പരിപാടി നമ്മുടെ എല്ലാം മനസ്സിൽ ആനന്ദസാഗരമായി മാറിയ കാഴ്ചയ്ക്കാണ് അവിടം സാക്ഷ്യം വഹിച്ചത്. കണ്ണിനും കാതിനും കുളിർമയായി പ്രൗഢഗംഭീരമായ വേദിയും സദസ്സും, അക്ഷരാർത്ഥത്തിൽ ആകാശവാണിയുടെ കുടുംബ സംഗമം കൂടിയായി. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.
7: ആകാശവാണി 90 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങൾ ഒരു വർഷമായി ഭാരതത്തിന്റെ പല ഭാഗത്തും നടക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായി ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026, ആ പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ സഹകരണമാണ് ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിന് പ്രത്യേക നന്ദി പറയുകയാണ്. ഈ പരിപാടിക്ക് മുൻപ് തന്നെ പരിപാടിയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ ശ്രോതാക്കളും, അതായത് തൃശൂരിൽ നിന്ന് മാത്രമല്ല, കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും പാലക്കാട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ നിന്ന് ഒറ്റയ്ക്കും കൂട്ടമായും എത്തിയ ശ്രോതാക്കളെ കണ്ട് അവരുമായി സംവദിച്ച് ആ സന്തോഷത്തിന്റെ നിർവൃത്തിയിലാണ് ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ആരംഭിക്കുന്നത്.
6: നമ്മുടെ ശ്രവ്യോത്സവത്തിൽ എത്താൻ കഴിയാത്ത കുറെ പേർ നമ്മളോട് സങ്കടം പങ്കുവെച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ശ്രീമതി അമ്മണി രാമൻകുട്ടി നായർ, സോമസുന്ദരൻ, സുധീർ കുമാർ, രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ തുടങ്ങി ഒട്ടനവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് മൂലമുള്ള സങ്കടം അറിയിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 നടന്ന ശ്രവ്യോത്സവം പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട് നാളെ രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും.
7: ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന ശ്രവ്യോത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒട്ടേറെ ശ്രോതാക്കൾ അതിന്റെ സങ്കടം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. റസാഖ് ആലപ്പാട് അത്തരത്തിലൊരു വ്യക്തിയാണ്. ദുബായിൽ നിന്നാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടിയിലേക്ക് എന്നെയും കുടുംബത്തെയും ക്ഷണിച്ചതിൽ സന്തോഷം. നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പങ്കെടുത്തേനെ. ഞാൻ ഏകദേശം 35 വർഷത്തോളമായി ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. പ്രവാസിയായതിനു ശേഷം കുറച്ചുനാൾ വിട്ടുനിന്നുവെങ്കിലും പരിമിതികൾക്കിടയിലും പരമാവധി കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ നവമാധ്യമങ്ങൾ വന്നാലും ആകാശവാണി ഒരു വികാരം തന്നെയാണ്. ഒരിക്കൽ കൂടി എന്റെയും കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു, ഒപ്പം കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എങ്ങനെയാണ് എഴുതുന്നത്? നവതിയുടെ ആഘോഷ നിറവിൽ തൃശൂർ ആകാശവാണി June 5 ഒരുക്കുന്ന ശ്രവ്യോത്സവം, പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ശ്രുതിലയ സംഗമവും ശ്രോതാക്കൾക്കു വേണ്ടി ഒരുക്കിയ ആകാശവാണിയിലെ എല്ലാവർക്കും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ. അദ്ദേഹം ഇത് June 1 എഴുതിയ കത്താണ്. വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ കേൾക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു.
6: തീർച്ചയായും ശ്രോതാക്കളുടെ ഇംഗിതം കൂടി കണക്കിലെടുത്താണ് ശ്രവ്യോത്സവം പരിപാടിയുടെ പ്രഭാഷണത്തിലെ വിഷയങ്ങൾ തിരഞ്ഞെടുത്തത്.
7: സമകാലികത്തിൽ മില്ലറ്റ് കഫേ, ആരോഗ്യകരമായ ഒരു

0: ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പോഷകമൂല്യവും രുചികരവുമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്ന മില്ലറ്റ് കഫേയെക്കുറിച്ച് വിശദീകരിച്ച സമകാലികം തയ്യാറാക്കിയ ശാലിനി പടിയത്തിനും YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ലളിതം, മധുരം, അക്ഷരകേരളം, രാഗപരിചയം തുടങ്ങി എല്ലാ പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ മുരളി മേലേപ്പാട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി പാലാട്ട് എന്ന ശ്രോതാവിന്റെ വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്: ഞാൻ ഏകദേശം 50 വർഷത്തിലധികമായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ പണ്ടത്തെ അത്രയില്ലെങ്കിലും കാലത്ത് 6 മണിക്ക് ഓൺ ചെയ്യും, 8 മണിവരെ, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ഒരു പരിപാടിയെങ്കിലും കേൾക്കാത്ത ഒരു ദിവസവുമില്ല എന്ന് ഉറപ്പു പറയാം. റേഡിയോ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, പ്രത്യേകിച്ച് വിഷമഘട്ടങ്ങളിൽ കൂടെ കൂട്ടാൻ പറ്റുന്ന സഖിയാണ്. 100 കത്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും, പക്ഷേ പോസ്റ്റ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് മോഹനൻ നെമ്മാറ അയക്കുന്ന സന്ദേശം ഇങ്ങനെ: പ്രിയപ്പെട്ട ആകാശവാണി തൃശൂർ നിലയമേ, 90 നിറവിലൂടെ സഞ്ചരിക്കുന്ന, അല്ല, ജൈത്രയാത്ര തുടരുന്ന ആകാശവാണി സംഘടിപ്പിക്കുന്ന ശ്രവ്യോത്സവം 2026 പരിപാടിയുടെ ക്ഷണം വളരെ സന്തോഷത്തോടെ ഞാനും എന്റെ ഭാര്യ ബിനുമോളും മക്കൾ ദിവ്യ, വിദ്യ എന്നിവരും സ്വീകരിക്കുകയാണ്. ഞാൻ ജോലി സംബന്ധമായി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഉണ്ടാകാത്തതിനാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല എന്ന് സങ്കടത്തോടെ പറയട്ടെ. എന്റെ വലിയൊരു ആഗ്രഹം കൂടെയാണ് ആകാശവാണിയും അതിലെ ആളുകളെയും കാണുകയും കുറെ ശ്രോതാക്കളെ പരിചയപ്പെടുകയും ചെയ്യുക എന്നത്. എന്തായാലും പരിപാടിക്കെല്ലാ ആശംസകളും നേരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയൊരവസരത്തിൽ നേരിൽ കാണാം എന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവം 52 വർഷമായി ആകാശവാണിയുടെ പ്രിയ ശ്രോതാവായ മോഹനൻ നെമ്മാറ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുകയാണ്.
1: ശ്രവ്യോത്സവം പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങൾ വഴി ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പല ശ്രോതാക്കളും. അവയെല്ലാം കൂടി ഒരുമിച്ചു ചേർത്ത് അടുത്തയാഴ്ച വായിക്കാം. നാളെ June 8 ആകാശവാണി 90 പ്രക്ഷേപണം പൂർത്തിയാക്കിയതിന്റെ സമാപനമാണ്. അതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തത്സമയ ഫോണിൻ പരിപാടി ഉണ്ടായിരിക്കും. ശ്രോതാക്കൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം.
0: 1 തിങ്കളാഴ്ച രാവിലെ 7 പ്രക്ഷേപണം ചെയ്ത പുലരിപ്പൂക്കളിലെ ഹരിതത്തിൽ ജലം ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അംബ്രോസ് കൂളിയത്ത് നടത്തിയ പ്രഭാഷണം ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പരിപാടിയായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജലത്തിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട കാലം വിദൂരമല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴമൊഴി ഇവിടെ അന്വർത്ഥമാകുകയാണ്. എന്തായാലും പ്രഭാഷകൻ വസ്തുനിഷ്ഠമായി തന്നെ ജലത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് ഉചിതമായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പൂർണത്രേയി ജയകുമാർ ശർമ്മ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഉജ്ജ്വലമായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 29 വെള്ളിയാഴ്ചയിലെ ഗാന്ധിമാർഗത്തിൽ ഗാന്ധിജിയുടെ ജീവിത പരീക്ഷണങ്ങളിലേക്ക് ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ട് വി സജീവ്കുമാർ സംസാരിച്ചത് നന്നായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശാന്തിനി കൂട്ടുപാത ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: 31 ഞായറാഴ്ച രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത പൂർണത്രേയി ജയകുമാർ ശർമ്മ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ചിന്തനീയവും കാര്യമാത്ര പ്രസക്തവുമായ വിഷയങ്ങളെ പ്രതിപാദിച്ചൊരു നല്ല സുഭാഷിതമായിരുന്നു അത്.
1: സുഭാഷിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയും വിവിധ പരിപാടികളെക്കുറിച്ച് വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഹരിതം പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: 29 ഹരിതം പരിപാടിയിൽ പ്രകൃതിയോടിണങ്ങിയ കൃഷിരീതികളെക്കുറിച്ച് അംബ്രോസ് കൂളിയത്ത് നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ്. ഗാന്ധിമാർഗം പരിപാടിയെ അദ്ദേഹം ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്: ആഹാരത്തെ വെറുമൊരു രുചിയായി കാണാതെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനുള്ള ഉപാധിയായി കണ്ട വ്യക്തിയാണ് ഗാന്ധിജി. അമിത ഉപയോഗം പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഇക്കാലത്ത് മിതമായ ആഹാരം എന്നത് പാഴ്വസ്തുക്കൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. 29 ഗാന്ധിമാർഗം പ്രസക്തമായിരുന്നു. സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ: ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്ന അവസ്ഥയായ ആസക്തിക്കു പിന്നിലെ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, തലച്ചോറിലെ രാസമാറ്റങ്ങൾ, നിയന്ത്രണവും സ്വാധീനവും, ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയാണ്. 30 സ്വാസ്ഥ്യത്തിൽ ആസക്തിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ സെബിൻ കുമാർ സംസാരിച്ചത് വളരെ നന്നായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഹരിതം പരിപാടിയിൽ അംബ്രോസ് കൂളിയത്ത് നടത്തിയ ജലത്തിന്റെ അമിത ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രഭാഷണവും ഏറെ പ്രസക്തമായിരുന്നു.

0: എന്ന് മൊയ്തീൻ കുഞ്ഞ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
1: ഹരിതം പരിപാടിയെക്കുറിച്ച് ഇത്തവണ അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. ജലം എത്രത്തോളം കരുതി ഉപയോഗിക്കണമെന്നും പ്രകൃതി വിഭവങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അന്നത്തെ ആ പ്രഭാഷണം. ഇത് ഏറെ വിജ്ഞാനപ്രദവുമായി.
0: ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിവിധ രീതിയിലുള്ള ലൈസൻസ് ലഭിക്കേണ്ട നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് ഒന്നാം തീയതി ജാഗ്രതയിൽ വിനോദ് കുമാർ PM നൽകിയ വിവരങ്ങൾ ഏവർക്കും ഉപകാരപ്രദമായിരുന്നു. ശാന്തിനി കുട്ടുപാത റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഗുണമുള്ള, അതായത് 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് എന്നിവ കഴിഞ്ഞവർക്ക് തുടർ പഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും അന്വേഷിക്കേണ്ട കോളേജിനെക്കുറിച്ചും അഡ്മിഷൻ തുടരേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തന്നു ഡോക്ടർ TP സേതുമാധവൻ സാർ. ആകാശവാണിക്കും സാറിനും അഭിനന്ദനങ്ങൾ.
1: കത്തുകൾ അയച്ചതിന് നന്ദി.
0: കഴിഞ്ഞ ബുധനാഴ്ച ആരോഗ്യക്കുറിപ്പിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന സാലഡുകളെക്കുറിച്ച് ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജിതൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു എന്ന് മണികണ്ഠൻ സൌത്ത് കൊണ്ടാഴിയിൽ നിന്ന് എഴുതുന്നു. വ്യാഴാഴ്ച MV വിനീത അവതരിപ്പിച്ച സമകാലികം വാർത്താ ഡയറിയും വളരെ നന്നായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അക്ഷരകേരളത്തെക്കുറിച്ച് ചന്ദ്രിക നാരായണൻ കാര്യാട്ടുകരയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. 24-ാം തീയതി ഞായറാഴ്ച അക്ഷരകേരളത്തിൽ ബാബു എബ്രഹാമിന്റെ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം ലാവണ്യ മുല്ലശ്ശേരി പരിചയപ്പെടുത്തിയത് കേട്ടിരുന്നു. തുടർന്ന് പ്രീത വിജയ് ചേലക്കര എഴുതിയ മാതൃഭാഷ എന്ന കവിത സൂര്യ മേനോൻ ആലപിച്ചതും നന്നായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ P പത്മരാജന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മകനും എഴുത്തുകാരനുമായ P അനന്തപത്മനാഭൻ പങ്കെടുത്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ തൃശൂർ ആകാശവാണിയിൽ അനൗൺസർമാരായിരുന്ന അച്ഛനെയും അമ്മയെയും ഓർമ്മിച്ചുകൊണ്ട് അവതരിപ്പിച്ച പാട്ടുകളും അവതരണവും വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റൈറ്റ് ട്രാക്ക് പരിപാടി വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. പാകം ചെയ്യാതെ കഴിക്കാവുന്ന അവിയൽ, ചമ്മന്തി, പച്ചടി, സാലഡ് എന്നിവയുടെ പോഷകമൂല്യങ്ങളെക്കുറിച്ചും പാചകരീതികളെക്കുറിച്ചും വിശദീകരിച്ച ഡോക്ടർ KS രജിതന്റെ വാക്കുകൾ ഏറെ ഉപകാരപ്പെട്ടു എന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു അവർ. മില്ലറ്റുകളെക്കുറിച്ചുള്ള സമകാലികവും ഏറെ പ്രസക്തമായി. നല്ല അറിവ് പകർന്നു തന്ന ആ പരിപാടി തയ്യാറാക്കിയ ശാലിനി പടിയത്തിനും YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ. ആരോഗ്യജീവിതം എന്ന പരിപാടിയിൽ കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാൻ ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമാ രാംകുമാർ വിശദീകരിച്ചത് ഏറെ ഉപകാരപ്രദമായി. സുധാ കടവല്ലൂർ പങ്കെടുത്ത പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് സംസാരിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അവർ എഴുതിയിട്ടുണ്ട്.
1: പാട്ടോർമ്മ ഏറെ സന്തോഷത്തോടെയാണ് ശ്രോതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് സന്ദേശങ്ങൾ.
0: എല്ലാ മാസവും മൻ കി ബാത് കേൾക്കാറുണ്ട് എന്ന ആമുഖത്തോടെ ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് ഇങ്ങനെ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. മൻ കി ബാത്, അതായത് മനസ്സ് പറയുന്നത് എന്ന പരിപാടി സത്യത്തിൽ ഒരുപാട് വിവരങ്ങൾ തരാൻ പര്യാപ്തമായ പരിപാടിയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നാം അറിയാതെ പോകുന്നു. അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ മൻ കി ബാത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഓരോ മേഖലയിലും ഉന്നത വിജയം നേടുന്നവരുമായി സംസാരിക്കുന്നതും ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ അഭിമാന പരിപാടികളിലൊന്നായ 90-ൻ്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിലൂടെ എഴുത്തുകാരനായ P അനന്തപത്മനാഭനും PN സുധാകരനും ശ്രോതാവ് ശ്രീകലാ VG സംസാരിച്ചത് ഏറെ ശ്രദ്ധേയമായി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിരിക്കുന്നു. രാജി മരത്തങ്കോടിന്റെ കത്തിങ്ങനെയാണ്: 90-ൻ്റെ നിറവിൽ ആകാശവാണി ശബ്ദവിസ്മയങ്ങളിലൂടെ വീണ്ടും ഞങ്ങളിലേക്കെത്തുന്നു. ഹൃദയസ്വരങ്ങളുമായി എത്തിയ തൃശൂർ മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം ഡോക്ടർ ആനന്ദ് കേശവൻ തന്റെ റേഡിയോ അനുഭവങ്ങൾ പങ്കുവച്ചതും ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ 32 വർഷം അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ഗോപാലകൃഷ്ണൻ തന്റെ ആകാശവാണിക്കാലം ഓർമ്മിച്ചെടുത്തതും ശ്രോതാവും എഴുത്തുകാരനുമായ TK രഘുനാഥൻ പരിപാടികളെക്കുറിച്ച് പൂർവാധികം ഭംഗിയായി ഓർത്ത് പങ്കുവച്ചതും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് രാജി മരത്തങ്കോട് എഴുതിയിരിക്കുന്നു. അക്ഷരകേരളം പരിപാടിയെക്കുറിച്ചും അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കഥകളതിസാദരം എന്ന പരിപാടിയെക്കുറിച്ചും ഗാനസ്മൃതിയെക്കുറിച്ചും ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ചും വ്യത്യസ്ത കാർഡുകളിൽ PV ഉമർ തന്റെ അഭിപ്രായം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി ആകാശവാണിയും.

0: ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. പി അനന്തപത്മനാഭൻ തലയെടുപ്പുള്ള കൊമ്പൻ തിടമ്പേറ്റി വരുന്ന പ്രതീതിയുണ്ടാക്കി. പ്രസ്തുത പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഓരോ ഗാനത്തെക്കുറിച്ചും ആഴത്തിൽ അറിയുകയും അവയെ കേൾവിക്കാരനിൽ എത്തിക്കുകയും ചെയ്യുന്നതിൽ അവതാരകൻ വിജയിച്ചിരിക്കുന്നു. പുതിയ അറിവുകളാണ് പല ഗാനങ്ങളെക്കുറിച്ചും ആ പരിപാടിയിലൂടെ കിട്ടിയത്. അഭിനന്ദനങ്ങൾ. ആകാശവാണി തൃശൂർ നിലയം പുനരാരംഭിച്ച കഥകളതിസാദനം എന്ന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൽ മരത്തങ്കോട് നിന്ന് CS തങ്കമണി എഴുതിയ കത്ത് വായിക്കാം. പ്രിയ ആകാശവാണിക്ക്, റേഡിയോ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. റേഡിയോ ഒന്നും അധികമില്ലാത്ത കാലത്തും അമ്മയ്ക്ക് റേഡിയോ ഉണ്ടായിരുന്നു. അന്ന് അമ്മ ലളിതഗാനങ്ങൾ നോട്ടുബുക്കിൽ എല്ലാ ദിവസവും എഴുതിവെക്കും. അമ്മ നല്ലൊരു ഗായിക കൂടിയാണ്. അയ്യന്തോളിലെ കോടതിയിലായിരുന്നു അമ്മയ്ക്ക് ജോലി. ഇങ്ങനെ അമ്മയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കത്തിൽ എഴുതിയിട്ടുണ്ട്. കടവല്ലൂരായിരുന്നു അമ്മയുടെ വീട്. റേഡിയോ എന്നാൽ അമ്മയുടെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഴുതിയത്. ക്ഷമിക്കണം എന്നാണ് ആമുഖമായി എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ആ അമ്മയോർമ്മ ഞങ്ങളുടേതുകൂടെയാണ്. എഴുതിയതിൽ ഒരു തെറ്റുമില്ല. പി പത്മരാജന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ മെജോ അവതരിപ്പിച്ചത് അസലായി. മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ കഥകൾ അവതരിപ്പിച്ച മെജോയ്ക്ക് അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട്. വിശദമായി തന്നെ ഓരോ കഥയെക്കുറിച്ചും അവർ വിശദീകരിച്ചിട്ടുമുണ്ട്.
1: ആകാശവാണിയുടെ പരിപാടികൾ കേട്ട് കത്തുകൾ അയച്ച ഏവർക്കും നന്ദി, സന്തോഷം. ഇന്നും ആകാശവാണി ജീവന്റെ തുടിപ്പായിട്ടുള്ളവർക്ക്, ജീവിതത്തിന്റെ ഭാഗമായി സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം.
0: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: രഘുനാഥ കുമ്പടി, പാലക്കാട് ജില്ല. ആകാശവാണി തൃശൂർ നിലയത്തിലെ ഓരോ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു. കാലത്ത് 5:55 ആരംഭിക്കുന്ന സംഭാഷിതം മുതലുള്ള ഓരോ പരിപാടികളും എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. 6:45 7:25 ഉള്ള വാർത്തകളിലൂടെ ഒരു പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ പുലരിപ്പൂക്കൾ എന്ന് പറഞ്ഞ പരിപാടികളിലുള്ള ഓരോ പരിപാടികളും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്നു. ആരോഗ്യക്കുറിപ്പുകൾ, ആരോഗ്യ വിചാരം തുടങ്ങിയ പരിപാടികളിലൂടെ നമ്മൾ ആരോഗ്യ സംബന്ധമായ ഓരോ കാര്യങ്ങളും എങ്ങനെയെല്ലാമാണെന്ന് പറഞ്ഞു തരുന്നു. 27 ശ്രീരജിതൻ അവതരിപ്പിച്ച പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യക്കുറിപ്പുകളിലൂടെ കേൾക്കാനായി സാധിച്ചു. അതുപോലെ തന്നെ 29 ആരോഗ്യക്കുറിപ്പുകളും വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നു. അതുപോലെ ഗാനതരംഗിണി, ഗാനസല്ലാപം തുടങ്ങിയ ഭക്തി സ്പെഷ്യൽ അവതാരകർ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ സ്മൃതി ലഹരി എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്.
3: നമസ്കാരം. ലതിയെ കുറ്റിമുക്ക്. ഡോക്ടർ പൂർണ ത്രയി ജയപ്രകാശ് ശർമ്മ നടത്തിയ സുഭാഷിതം വളരെ വിലപ്പെട്ടതായിരുന്നു. ഗാനസ്മൃതിയിൽ ഓരോ ദിവസത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പൗർണമി മേഡത്തിന് അഭിനന്ദനം. ഗാനാമൃതത്തിലെ സ്നേഹം എന്ന് തുടങ്ങുന്ന ഗാനവും ഇഷ്ടപ്പെട്ടു. പ്രമേഹ രോഗികൾ കഴിക്കാവുന്ന സാലഡുകളെ പറ്റി ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജനൻ നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടതായിരുന്നു.
4: June 3 ഹരിതം പരിപാടിയിൽ ശംഖുപുഷ്പവും ചെമ്പരത്തിപ്പൂവും ഉപയോഗപ്പെടുത്തി ചായയുണ്ടാക്കാം എന്ന പുത്തൻ അറിവ് ഏറെ കൗതുകമുള്ളവാക്കി. തുടർന്ന് ഗാനാമൃതത്തിൽ ചിത്രപടിയ സ്നേഹം എന്ന വിത്ത് എന്ന വരികളോടെ തുടങ്ങുന്ന ഗാനവും ഏറെ ഹൃദയസ്പർശിയായി. മുല്ലനേഴിയുടെ കവിത രാജൻ കാറൽ മണ്ണ ചൊല്ലിയതും ഇഷ്ടപ്പെട്ടു. മറ്റു ഗ്രാമക്ഷേമ വാർത്തകൾ, സേവന വാർത്തകൾ എന്നിവയും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ്. ആകാശവാണി നിലയത്തിനും അവതാരകർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
5: കുമാരി കാവീട്. ഓർമ്മിച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. പ്രധാനപ്പെട്ടത് കേൾക്കുമ്പോൾ അപ്പ തന്നെ ബുക്കിൽ എഴുതി വെക്കും. ഈ ആഴ്ചയിലെ അക്ഷര കേരളം കേട്ടു. രാധികാറ്റി എഴുതി അവതരിപ്പിച്ച ഇക്കോ ഫെമിനിസം. പാമ്പിൻ കാവുകൾ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് കാവുകൾ എവിടെ? പിറന്നാളുകൾ ആഘോഷിക്കുകയും പിറന്നാളുകാരൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കാലഘട്ടം പോലെ കോൺക്രീറ്റ് തറയിൽ ചിത്രക്കൂടക്ക് കല്ലുവെച്ച് സർപ്പാരാധന നടത്തുന്നു. ഉഷ കണ്ടഞ്ചിറക്കൽ എഴുതി അവതരിപ്പിച്ച പിൻവിളി. മണ്ണിനെ സ്നേഹിച്ചിടാം, മനസ്സിനെ സ്നേഹിച്ചിടാം നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ.
6: കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ഗ്രാജുവേഷൻ ഈസ് എ മൈൽ സ്റ്റോൺ ഇൻ ലൈഫ് ഹിസ്റ്ററി. ബിരുദ സമ്പാദനം ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിലെ നാഴികക്കല്ല് എന്നാണ്.

0: വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഒരു വിദ്യാർത്ഥി സുചിന്തിതമായ വിലയിരുത്തലുകൾ നടത്തിയ ശേഷം മാത്രമേ ഇനി ഏത് ബിരുദ കോഴ്സിനു വേണം താൻ ചേരാൻ എന്ന് നിശ്ചയിക്കാവൂ. ജൂൺ 2 ചൊവ്വ കാലത്ത് റൈറ്റ് ട്രാക്കിൽ കേട്ട എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവന്റെ വാക്കുകൾ, വീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവ ഇക്കാര്യത്തിലേക്കുള്ള വിലപ്പെട്ട ദിശാസൂചകങ്ങളായി തോന്നി.
1: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
2: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
3: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ CR, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
4: പ്രസരണിയിൽ വൈദ്യുതി ബന്ധം നിലച്ചതിനാലാണ് മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz രാവിലെ 6:45 മുതൽ 7:06 വരെയും 7:17 മുതൽ 7:21 വരെയും പരിപാടിയിൽ തടസ്സം നേരിട്ടത്.
5: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
6: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
5: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
6: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
5: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
11: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
12: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആകാശവാണി തൃശൂർ.
14: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
15: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
16: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
15: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ.
16: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
15: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
16: മെഡിസപ് ആനുകൂല്യങ്ങൾ.
15: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
16: ഫോൺ 8078788881.
4: ചോദ്യം ഇതായിരുന്നു: ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിലൂന്നിയ ചിത്രകല? ഉത്തരം: പിച്ചുവായ് ചിത്രകല. പിച്ചുവായ് എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം പിന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നവ എന്നാണ്. പുഷ്ടിമാർഗ പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിലെ തുണിത്തര പശ്ചാത്തലത്തെ ഇത് സൂചിപ്പിക്കുന്നു. രാജസ്ഥാനിലെ നാദ്വാരയിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിലൂന്നിയ ചിത്രകല? ഉത്തരം: പിച്ചുവായ് ചിത്രകല. പിച്ചുവായ് എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം പിന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നവ എന്നാണ്. പുഷ്ടിമാർഗ പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിലെ തുണിത്തര പശ്ചാത്തലത്തെ ഇത് സൂചിപ്പിക്കുന്നു. രാജസ്ഥാനിലെ നാഥ്ദ്വാരയിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത്. ഇനി ചിന്താവിഷയം. വിശ്വസനീയനാകുക എന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അഭിനന്ദനമാണ്. ജോർജ് മാക്ഡൊണാൾഡ്. വിശ്വസനീയനാകുക എന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അഭിനന്ദനമാണ്. ജോർജ് മാക്ഡൊണാൾഡ്.
14: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
15: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
16: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
13: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.

0: ഫലപ്രദമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
1: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: 90-ന്റെ നിറവിൽ ആകാശവാണി.
3: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
4: ദിസ് ഈസ് ആകാശവാണി.
2: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
2: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
3: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
2: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
3: ചലച്ചിത്ര അഭിനേത്രിയായ ജോമോൾ,
5: നമസ്കാരം. ഞാൻ ഗൗരി, നിങ്ങളുടെ ജോമോൾ. 90 വർഷം ആഘോഷിക്കുന്ന ആകാശവാണിയുടെ ഈ ഒരു സെലിബ്രേഷനിൽ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് കുട്ടിക്കാലത്ത് ആ ഒരു സമയത്തേക്കാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ആകാശവാണിയിലെ ഉച്ചയ്ക്കുള്ള വാർത്തയും അത് കഴിഞ്ഞിട്ടുള്ള സിനിമാ ഗാനങ്ങളും അതെനിക്കിന്നും മറക്കില്ല. കാരണം എൻ്റെ ഡാഡിക്ക് അത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്, ആ ഉച്ചയ്ക്കുള്ള വാർത്തയും സിനിമാ ഗാനങ്ങളും. പിന്നെ ഞാൻ ആകാശവാണിയിൽ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ വോയിസ് ടെസ്റ്റൊക്കെ നടത്തി ഞാൻ ആകാശവാണിയിൽ കുറേ ഡ്രാമ ചെയ്തിട്ടുണ്ട്. അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം അതിന് ചില സമയത്ത് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. പക്ഷെ ആകാശവാണിയിലാണ് പോകുന്നത്, ഡ്രാമയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാറുണ്ട്. അപ്പം എനിക്ക് ലീവ് അനുവദിച്ച് തരാറുണ്ട്. അങ്ങനെ കുറേ ഡ്രാമ ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ഞാൻ ആകാശവാണിയിൽ ചെയ്തിട്ടുണ്ട്. ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ ഒക്കെ ഞാൻ ആകാശവാണിയിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പണ്ട്, ഇന്നും പ്രൗഡായിട്ട് പറയാറുണ്ട്. എന്റെയൊക്കെ മനസ്സിൽ ആകാശവാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയ ഉണ്ടല്ലോ, അതുമായിട്ട് ഏറ്റവും ആദ്യത്തെ കണക്ഷൻ എനിക്ക് ആകാശവാണിയായിരുന്നു. നമ്മളിൽ പലർക്കും അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ആകാശവാണിയിൽ വരുന്ന വാർത്തകളും പാട്ടുകളും ഒരു പോയിന്റ് ഓഫ് എന്റർടൈൻമെന്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആകാശവാണിയിലായിരുന്നു. ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട് ആകാശവാണിയിലെ അനൗൺസ് ചെയ്യുന്ന ആളുകളുടെ ആ അനൗൺസ്മെന്റിന്റെ ആ ഒരു ശബ്ദവും ആ ഒരു ടോണും ആ ഒരു രീതിയും ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ 90-ന്റെ നിറവിൽ ആകാശവാണി എത്തിയിരിക്കുന്നു. ആ സെലിബ്രേഷനിൽ എന്നെ പങ്കെടുക്കാൻ അനുവദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
2: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ
3: ആകാശവാണിയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായി വിരമിച്ച കെ കുര്യൻ.
6: കാർഷിക ഗ്രാമവികസന മേഖലയുടെ ഉന്നമനത്തിനായി റേഡിയോ

പുറത്തെടുക്കാൻ തുടങ്ങിയത് 1956 1956 പ്രക്ഷേപണ മന്ത്രാലയം യുനെസ്കോയുടെ സഹകരണത്തോടെ ആരംഭിച്ച റേഡിയോ റൂറൽ ഫോറം കാർഷിക ഗ്രാമവികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രക്ഷേപണ പരിപാടികൾ റേഡിയോ ഗ്രാമരംഗം എന്ന പേരിൽ ആരംഭിച്ചു. കേരളത്തിലെ തിരുവനന്തപുരം സ്റ്റേഷനാണ് ആഴ്ചയിൽ ഒരു ദിവസം അരമണിക്കൂർ പ്രോഗ്രാം ഗ്രാമരംഗത്തിന് വേണ്ടി തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തിരുന്നത്. തൃശൂർ സ്റ്റേഷൻ അത് റിലേ ചെയ്തിരുന്നു. റേഡിയോ റൂറൽ ഫോറം ശ്രോതാക്കളായി 50 പേർ ഗ്രൂപ്പുകളായി പ്രക്ഷേപണ സമയത്ത് ഒരു ഹാളിൽ ഒരുമിച്ചിരുന്ന് പരിപാടി കേട്ട് ചർച്ച ചെയ്യുന്നു. അവർക്കുള്ള സംശയങ്ങൾ പരിപാടി അവതരിപ്പിച്ച വിദഗ്ധരിലേക്ക് എഴുതി അറിയിച്ച് അടുത്ത പ്രക്ഷേപണത്തിൽ അതിന്റെ മറുപടിയോടുകൂടി അവർക്ക് കേൾക്കുന്നതിന് സാധിച്ചിരുന്നു. കാർഷിക ഉത്പാദനത്തിനും ഗ്രാമവികസനത്തിനും പ്രാമുഖ്യം നൽകിയ 3rd പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാക്കി. അത്യുത്പാദന ശേഷിയുള്ള പുതിയ ഇനം വിത്തുകൾ, പുതിയ വളങ്ങൾ, പുതിയ കൃഷിരീതികൾ, പുതിയ കാർഷിക ഉപകരണങ്ങൾ എന്നിവ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. കർഷകർ അവർ സ്വീകരിക്കാൻ വേണ്ട വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ബഹുജന മാധ്യമമായ റേഡിയോ ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. അതിന് പ്രകാരം 1966 ഇന്ത്യയിൽ പരീക്ഷണാർത്ഥം 8 റേഡിയോ സ്റ്റേഷനുകളിൽ രാമാനുഭവ യൂണിറ്റുകൾ ആരംഭിച്ചു. കേരളത്തിൽ അത് വയലുംവീണ് യൂണിറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 8 യൂണിറ്റുകളിൽ ഒരെണ്ണം തൃശൂർ സ്റ്റേഷൻ ലഭിച്ചു. സമഗ്ര കാർഷിക വികസന പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്ത പാലക്കാടും കുട്ടനാടും തൃശൂർ സ്റ്റേഷനിലെ മേഖല പരിധിയിലായതിനാലാണ് തൃശൂർ സ്റ്റേഷൻ ഉൾപ്പെടുത്തിയത്. വയലുംവീണ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ജീവനക്കാരെയും അനുവദിച്ചിരുന്നു. കാർഷിക ഗ്രാമ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംസ്ഥാനതല ജില്ലാതല ഉദ്യോഗസ്ഥരും കർഷകരുടെയും ഗ്രാമവികസന പ്രവർത്തകരുടെയും പ്രതിനിധികളും 3 മാസത്തിലൊരിക്കൽ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് 3 മാസത്തേക്ക് പ്രക്ഷേപണം ചെയ്യേണ്ട പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആനുകാലിക വിഷയങ്ങളും കൂടി ചേർത്ത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ആ ഷെഡ്യൂളും പ്രകാരം വിദഗ്ധരെയും കർഷക പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നു. തൃശൂർ നിലയത്തിൽ വയലുംവീണ് പരിപാടി പ്രധാനമായും ഫീൽഡ് ബേസ്ഡ് പ്രോഗ്രാമായിട്ടാണ് റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തിരുന്നത്. വയലുംവീണ് പരിപാടിക്ക് ദേശീയ ശ്രദ്ധ നേടിയ ഒരു ഇനമാണ് തൃശൂർ നിലയത്തിൽ ആരംഭിച്ച കൃഷിപാഠം പരിപാടി. കാർഷിക പ്രധാനമായ ഒരു വിഷയം സമഗ്രമായ പാഠപദ്ധതി അനുസരിച്ച് അധ്യായങ്ങളായി തിരിച്ച് ബന്ധപ്പെട്ട വിഷയ വിദഗ്ധന്മാർ ഓരോ പാഠവും അവതരിപ്പിക്കുന്നു. കൃഷിക്കാർ ശ്രോതാക്കൾ ഈ പാഠങ്ങൾ കേട്ട് അതിന്റെ ചുരുക്കവും അവർക്കുള്ള സംശയങ്ങളും ആകാശവാണിയിലേക്ക് എഴുതി അറിയിക്കുന്നു. സംശയങ്ങൾക്കുള്ള മറുപടി വിഷയം അവതരിപ്പിച്ച വിദഗ്ധരെ അടുത്ത പരിപാടിയിൽ ആമുഖമായി ചേർത്ത് പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ എല്ലാ പാഠങ്ങളും കേട്ട് അയക്കുന്ന ചുരുക്കങ്ങൾ വിലയിരുത്തി ഓരോ കൃഷിപാഠ പരിപാടിയിലും 50 പേരെ വീതം സമ്മാനാർഹരായി തെരഞ്ഞെടുക്കുന്ന രീതിയും തൃശ്ശൂർ സ്വീകരിച്ചിരുന്നു. അപ്രകാരം തെരഞ്ഞെടുക്കുന്ന ശ്രോതാക്കൾക്ക് സമ്മാനങ്ങളായി കോഴിയും കോഴിക്കൂടും ടെലിവിഷൻ സെറ്റുകൾ, റേഡിയോ സെറ്റുകൾ, പഠനയാത്ര തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. 2 പ്രാവശ്യം 50 വീതം സമ്മാനാർഹരെ ഏതാണ്ട് 15 സംസ്ഥാനങ്ങളിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാണുന്നതിനായി കൊണ്ടുപോയിട്ടുണ്ട്. വയലുംവീണ് പരിപാടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ആണ്ടുതോറും സംഘടിപ്പിക്കുന്ന വയലുംവീണ് മേളകൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വികസന ഏജൻസികൾ, വികസന സ്ഥാപനങ്ങൾ, ദൂരങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ, കലാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം കൂടെ ഏകോപിപ്പിച്ച് 1 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന മേളയായി സംഘടിപ്പിക്കുന്നു. യുവജനം സെമിനാറുകൾ കാർഷിക ഗ്രാമ വികസന മേഖലയിലെ നേട്ടങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന കാർഷിക വ്യവസായിക പ്രദർശനം, കലാമേള തുടങ്ങിയവയെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. 1 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വയലുംവീണ് മേളകളിൽ 1000 ഗ്രാമജനങ്ങൾ സംഘടിക്കുന്നു. മുൻപറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തി ദേശീയ തലത്തിൽ ഏറ്റവും നല്ല വയലുംവീണും യൂണിറ്റ് എന്ന ബഹുമതി തൃശൂർ നിലയത്തിന് ലഭിക്കുകയുണ്ടായി. പ്രക്ഷേപ

0: ക്ഷണത്തിൽ 90 വർഷം പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് എല്ലാ ആശംസകളും നേരുന്നു.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ
2: ശ്രോതാവായ ഇന്ദുധർ കോലടി.
3: ടെലിവിഷൻ വരുന്നതിന് മുമ്പുള്ള കാലം, തൃശൂർ റിലേ സ്റ്റേഷനായിരുന്ന കാലത്ത് തിരുവനന്തപുരം നിലയത്തിലുള്ള പരിപാടികൾ കൗമാര കാലഘട്ടത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു. റേഡിയോ നാടകം, പ്രശസ്തരായ സാഹിത്യകാരന്മാർ എഴുതിയത്, പ്രഗത്ഭരായ നടിയും നടന്മാർ ശബ്ദം കൊടുത്തത്, അവരിൽ പലരെയും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ടി എൻ ഗോപിനാഥൻ നായർ, പി ഗംഗാധരൻ നായർ, ജഗതി എൻ കെ ആചാരി, എസ് രാമൻകുട്ടി നായർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജി ഭാർഗവൻ പിള്ള, ടി ആർ സുകുമാരൻ നായർ, ടി പി രാധാമണി, സി എസ് രാധാദേവി, കെ ജി ദേവകിയമ്മ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. സംഗീത വിഭാഗത്തിലാണെങ്കിൽ എം ജി രാധാകൃഷ്ണൻ, ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നിവരും. വാർത്താവായനയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ അതിമനോഹരങ്ങളായിരുന്നു. കേട്ടാൽ നുണയാണെന്ന് തോന്നും, പക്ഷെ സംഭവം നടന്നതാണ്. അങ്ങകലെ ലണ്ടനിലൊന്നുമല്ല, ഈ കൊച്ചു കേരളത്തിൽ തന്നെ. എന്നിങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നീടാണ് തൃശ്ശൂർ നിലയം സ്വതന്ത്രമായി പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ആരംഭകാലത്ത് അനൗൺസർമാരായി ഉണ്ടായിരുന്നത് കെ വി മണികണ്ഠൻ നായർ, എം ഡി രാജേന്ദ്രൻ, വെൺമണി വിഷ്ണു, എം തങ്കമണി എന്നിവരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെയെല്ലാം ശബ്ദ സാന്നിധ്യം തൃശ്ശൂർ നിലയത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. സംഗീത വിഭാഗത്തിലാണെങ്കിൽ പി കെ കേശവൻ നമ്പൂരി, പഴയന്നൂർ പരശുരാമൻ, കൂടാതെ ജി വേണുഗോപാലും കുറച്ചുകാലം അദ്ദേഹം ഈ നിലയത്തിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സി പി രാജശേഖരൻ സാറ്, മുഹമ്മദ് റോഷൻ സാറ്, എൻ കെ സെബാസ്റ്റ്യൻ സാറ്, കെ എസ് റാണാപ്രതാപൻ സാറ് എന്നിങ്ങനെയുള്ളവരും, വീണവിദ്വാൻ അനന്തപത്മനാഭൻ, വയലിനിസ്റ്റ് രാജേന്ദ്രൻ, തിരുവഴ ശിവാനന്ദൻ, കോഴിക്കോട് ശിവരാമകൃഷ്ണൻ എന്നീ പ്രഗത്ഭമതികൾ തൃശ്ശൂർ നിലയത്തിന് ഏറെ സംഭാവന നൽകിയവരാണ്. 80s എൻ്റെ ഓർമ്മ നാടക വിഭാഗത്തിലേക്ക് ഒരു ഓഡീഷൻ നടന്നു. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഉച്ചാരണശുദ്ധി അളക്കാൻ കുറച്ച് വാക്കുകൾ. വാക്കുകളിൽ ചിലത് ഇന്നും ഓർമ്മയുണ്ട് എനിക്ക്. ഭാര്യ ഭർത്തൃബന്ധം, ബാണഭട്ടൻ, ഘടോത്കജൻ, ചെരുവിൽ ഒരു ചരൽ ഉരുളുന്നു, അങ്ങനെ കുറച്ച് വാക്കുകളും വാചകങ്ങളും. അത് കഴിഞ്ഞ് ചില സംഭാഷണ ശകലങ്ങൾ, പിന്നീട് ഞാൻ അവതരിപ്പിച്ചുള്ള കഥാപാത്രങ്ങളുടെ സംഭാഷണം. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ബോക്സിലോട് ശ്രീ സി പി രാജശേഖരൻ സാറിൻ്റെ ചിരപരിചിതമായ ശബ്ദം മുഴങ്ങി. താങ്കൾ ഒരു പോലീസുകാരനാണ്. രാത്രിയിൽ സൈക്കിളിൽ ലൈറ്റില്ലാതെ വരുന്ന ഒരുവനെ വരട്ടി 10 രൂപ കൈക്കലാക്കുന്ന രംഗം ഒന്ന് അവതരിപ്പിക്കും. അത് ചെയ്തു കഴിഞ്ഞതും വീണ്ടും അദ്ദേഹം, താങ്കളൊരു തട്ടിപ്പ് രാഷ്ട്രീയക്കാരനാണ്, ഒരു പ്രസംഗം അവതരിപ്പിക്കും. അതും ചെയ്തു കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ശബ്ദം, താങ്ക് യു. ശബ്ദപരിശോധനയിൽ ഞാൻ വിജയിച്ചു. 3-4 നാടകങ്ങൾ ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച പരിപാടി. അതിൽ പി എൻ ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ മകൻ ബിജു മേനോൻ, സാവിത്രി ലക്ഷ്മണൻ, തൃശൂർ ജോസ്, സി എൽ ജോസ് തുടങ്ങിയ കഴിവുള്ള ഏറെ നിറഞ്ഞു നിന്നിരുന്ന കലാകാരന്മാരുടെ കൂടെ നാടകങ്ങൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തലക്കനം അല്പം പോലുമില്ലാത്ത വി ടി അരവിന്ദാക്ഷമേനോൻ, ടി കെ ഭാരതി, തൃശൂർ എൽ സി, മീനാ ഗണേഷ്, രമാദേവി എന്നിവർക്കൊപ്പം പല നാടകങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. കാഞ്ഞൂർ മത്തായി ഏറെ കഴിവുകളുള്ള ഒരു നടൻ, അദ്ദേഹമൊത്തും പല നാടകങ്ങളിലും ഞാൻ പങ്കെടുത്തു. എം ഡി രാജേന്ദ്രൻ സാർ രചിച്ച പലരും പലതും എന്ന പ്രോഗ്രാമിൽ കെ വി മണികണ്ഠൻ നായർ സാറിന് ഒപ്പവും, നെടുമുടി വേണു ആകാൻ ശ്രമിക്കുന്ന കൊടുമുടി എന്നൊരു കഥാപാത്രം ചെയ്തതും, ശ്രീമൂലനഗരം പൊന്നൻ രചന നിർവഹിച്ച മിക്കവാറും കഥാപാത്രങ്ങൾ കടപ്പുറം സ്ലാംഗിൽ സംസാരിക്കുന്ന ഒരു നാടകം, ബിഷപ്പ് ആൻഡ് ദ കൺവിക്ട് എന്ന നാടകത്തിൽ ബിഷപ്പായി സി എൽ ജോസേട്ടനും കുറ്റവാളിയായി ഞാനും അഭിനയിച്ചത്, ടി എം അബ്രഹാം രചിച്ച മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന നാടകവാരത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകം, വിജയലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും, അങ്ങനെ കുറേ നാടകങ്ങൾ പ്രഗത്ഭരായ നാടക കലാകാരന്മാർക്കൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഇനിയും പറയാൻ അനവധി കാര്യങ്ങൾ ആകാശവാണി പറ്റിയിട്ടുണ്ട്, പക്ഷേ വിസ്താര ഭയം കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
1: പ്രക്ഷേപണത്തിൻ്റെ 9 ദശകങ്ങൾ, 90s നിറവിൽ ആകാശവാണി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായൺ.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ 1:00 ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90-ന്റെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. നമ്പറുകൾ ആവർത്തിക്കാം. 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് കഥ പറയുമ്പോൾ ഈ ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരൻ എഴുതി പ്രദീപ് പള്ളുരുത്തിയോടൊപ്പം ആലപിച്ച ഗാനം. സംഗീതം എം ജയചന്ദ്രൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.
5: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
5: വല്ലതും ബാക്കിയുണ്ടോ? 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
6: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി. എന്നാ വേഗം വിട്ടോ.
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഗാനശില്പികൾ എസ് രമേശൻ നായർ, രവീന്ദ്രൻ. ഗായിക സുജാത. ചിത്രം സൂത്രധാരൻ.

0: സ്വർണ്ണാഭരണങ്ങൾ
1: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ
2: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: കൈതപ്പുറം രജനിയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഉദയപുരം സുൽത്താൻ.

0: എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്.

0: കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ആകാശവാണി തൃശൂർ. ബാലലോകം.

0: എല്ലാ കൂട്ടുകാർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം.
1: കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക് പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ, അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശെന്നൂർ.
0: കഥ സാദിർ.
2: മുമ്പ് ഞാനൊരു തെരുവ് കച്ചവടക്കാരനായിരുന്നു. സീസൺ അനുസരിച്ചുള്ള കച്ചവടമായിരുന്നു എൻ്റേത്. മാമ്പഴക്കാലമാകുമ്പോൾ ഞാൻ നാട്ടുമാമ്പഴങ്ങൾ സംഘടിപ്പിച്ച് ജ്യൂസ് അടിച്ച് വിൽക്കും. പാഷൻ ഫ്രൂട്ടിൻ്റെ കാലമാകുമ്പോൾ അതുകൊണ്ടുള്ള ജ്യൂസ്. വർഷകാലത്ത് ചൂടുള്ള പായസത്തിൻ്റെ കച്ചവടം. എൻ്റെ ഗ്രാമത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെയുള്ള ഒരിടത്തായിരുന്നു എൻ്റെ കച്ചവടം. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ടായിരുന്നു. പള്ളിക്കരികിൽ തണൽ പരത്തി നിൽക്കുന്ന വലിയൊരു ചീനിമരമുണ്ട്. ആ തണലിലായിരുന്നു എൻ്റെ കച്ചവടം. ആ ഭാഗത്തുള്ള വാഹനയാത്രികർക്കൊക്കെ എന്നെ അറിയാം. എനിക്കൊരു പെട്ടി ഓട്ടോറിക്ഷയുണ്ടായിരുന്നു, അതിലാണ് കച്ചവടം. എനിക്ക് കുറച്ചപ്പുറം കുട്ടിയുടുപ്പുകൾ വിൽക്കുന്ന ഒരാളുമുണ്ടായിരുന്നു, എന്നേക്കാൾ വളരെ ചെറുപ്പക്കാരനായ പയ്യൻ. പേര് സാദിർ. അവൻ കോളേജ് ബിരുദമൊക്കെ നേടിയ ഒരുവനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. പിന്നെ എന്തിന് ഇത്തരമൊരു തൊഴിൽ ചെയ്യുന്നു? എൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൻ ചിരിക്കുക മാത്രം ചെയ്തു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കുട്ടിയുടുപ്പുകൾ കിട്ടും. അവിടെ തൂക്കത്തിനാണ് വില. അത് മാന്യമായ ലാഭമെടുത്ത് ഇവിടെ വിൽക്കുന്നു. ഞങ്ങൾ പരസ്പരം സഹകരണത്തോടെയായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്. പണം ആവശ്യമെങ്കിൽ പരസ്പരം കൈമാറും. സാദിർ പള്ളിയിൽ പോകുമ്പോഴോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ അവൻ്റെ കച്ചവടം ഞാൻ നോക്കും. എനിക്ക് പോകേണ്ടി വരുമ്പോൾ എൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കും. സാധാരണ പുതിയ ചെറുപ്പക്കാരുമായി എനിക്കധികം സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പല രീതികളോടും എനിക്ക് പൊരുത്തപ്പെടാനാകുമായിരുന്നില്ല. പക്ഷേ സാദിർ അങ്ങനെയുള്ള ആളായി തോന്നിയില്ല. അവൻ്റെ ബാപ്പ 30 വർഷം ദുബായിൽ ജോലി ചെയ്ത് നാട്ടിൽ സെറ്റിലായിരിക്കുകയാണ്. പക്ഷേ ബാപ്പ മറ്റു ഗൾഫുകാരെ പോലെ അധികം സമ്പാദിച്ചില്ല. ഭാരിച്ച കുടുംബ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി, ഒരു വീട് വെച്ചു, കുറേ പേരെ സഹായിച്ചു, അത്രയൊക്കെ തന്നെ. ശേഷം സാദിറിനെ പോലെ മറ്റൊരു ടൗണിൽ ഇതേ കച്ചവടം ചെയ്യുന്നു. എനിക്ക് ആ പിതാവും മകനും അത്ഭുതമായി തോന്നി. ഒരു ദിവസം രാവിലെ ആദ്യത്തെ ഇടപാടുകാരൻ തന്നെ 500 രൂപയാണ് എനിക്ക് തന്നത്. ചില്ലറയ്ക്ക് വേണ്ടി ഞാൻ സാദിറിൻ്റെ അടുത്തേക്ക് ഓടി. അവന് കച്ചവടമൊന്നും ആയിരുന്നില്ല, അതുകൊണ്ടവൻ കൈമലർത്തി. ഞാനാകെ കുഴങ്ങിയപ്പോൾ സാദിർ പറഞ്ഞു, അർജൻ്റാണെങ്കിൽ ഞാൻ തരാം, മറ്റൊരാൾക്കായി മാറ്റിവെച്ചതാണ്. അവൻ പേഴ്സിൻ്റെ പ്രത്യേക അറയിൽ നിന്ന് രഹസ്യമായെന്ന പോലെ മടക്കി വെച്ചിരുന്ന 300 നോട്ടെടുത്ത് തന്നു. തൽക്കാല പരിഹാരമായി. ഉച്ചയ്ക്ക് കയ്യിൽ യഥേഷ്ടം ചില്ലറ ആയപ്പോൾ അവൻ്റെ പണം തിരികെ കൊടുത്തിട്ട് കൗതുകത്തോടെ ഞാൻ അന്വേഷിച്ചു, ഈ പണം എന്തിനു മാറ്റിവെച്ചതായിരുന്നു? സാദിർ പറഞ്ഞു, 7-8 മാസം മുമ്പ് എനിക്കൊരു നല്ല കച്ചവടം കിട്ടി. വളരെ ദൂരെ തിരുവനന്തപുരത്തോ മറ്റോ ഉള്ള ഒരാളായിരുന്നു കസ്റ്റമർ. 2000 രൂപ വാങ്ങി 300 രൂപ ഞാൻ അദ്ദേഹത്തിന് തിരികെ കൊടുത്തു. അദ്ദേഹത്തിന്

0: കാർ പോയി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് 300 രൂപ അവിടെ കിടക്കുന്നു. എനിക്ക് വലിയ വിഷമമായി. അന്നു മുതൽ ഇന്ന് വരെ ആ തുക മാറ്റിവെച്ച് ഞാനാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ വഴി വരികയാണെങ്കിൽ തീർച്ചയായും ആൾ എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഈ പണം ഏൽപ്പിക്കണം, എന്നാലേ സമാധാനമാകൂ. ആ നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടു. സാദിർ അവൻ്റെ ഇടം നോക്കാൻ എന്നെ ഏൽപ്പിച്ച് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് പോയി. എനിക്കപ്പോൾ ആ ചെറുപ്പക്കാരനെ ഓർത്ത് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി. എല്ലാവരും ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം എത്രമാത്രം സുന്ദരമാകുമായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, സാദിർ, നീ പ്രാർത്ഥിക്കാനായി എങ്ങും പോകേണ്ടതില്ല, ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു.
1: കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ അവതരിപ്പിച്ചത് പ്രദീപ് പേരശന്നൂർ. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ബാലലോകത്തിൽ കേട്ടിരുന്നുവല്ലോ. തുടർന്നുള്ള പരിപാടികൾ ഇന്നത്തെ ബാലലോകത്തിൽ കേൾക്കാം. ആദ്യം ഒരു നാടൻ പാട്ട്, അവതരിപ്പിക്കുന്നത് അനേ കൃഷ്ണ KC.

അനയ് കൃഷ്ണ കെ സി അവതരിപ്പിച്ച നാടൻ പാട്ടാണ് കേട്ടത്. ഇനിയൊരു മാപ്പിളപ്പാട്ട്, പാടുന്നത് ഫാത്തിമ ഹൈവാ.

0: അക്കത്തിലെ സുഗന്ധത്തിലൊരുമിക്ക അമിത നായകനേകൾ ഒരു കണി പറഞ്ഞേ.
1: ഫാത്തിമ ഹൈവ പാടിയ മാപ്പിളപ്പാട്ടാണ് കേട്ടത്. ഇനിയൊരു തമിഴ് പദ്യം ഇവാ മരിയ ചൊല്ലുന്നു.
2: സീറ്റ് വാങ്ങി വന്നിങ്ങളാ സിത്തറും എന്ന സുഖത്താൻ സീ പേറി വന്നിങ്ങളാ അറസന്റെ വീടെടുക്ക ആർഡർ വാങ്ങി വന്നിങ്ങളാ വെള്ളാട്ട് കാമ്പിൽ വെസവടിയാ കനാക്കണ്ടേ ഓടെയെല്ലാം രക്തോ ഓടി വരെ കനാക്കണ്ടേ കാത്തു കറുപ്പാച്ച് കണ്ട കന പലിച്ചിരിച്ച് എള്ള സെടി മേലെ ഇടി വന്ന് വിഴുന്തിരിച്ച് മുള്ളെടുക്ക പോയിക്കും മൂത്തവനെ കാണലേ ഏഴാവത് പഠിക്ക പോണ ളും കാണക്കലേ ഒറ്റയിലേ നാനിരുന്ന് ഓലക്കരിച്ചി പോടയിലേ വായ്ക്കരിച്ചി കൊണ്ടുവന്ന് വാസൽ പക്കം നിക്കറാക്ക എത്തി ഒതച്ചാലേ എന്ത് വരും സുവർക്ക് കടപ്പാറയതുക്കയാ കവർമെന്റെ ആളുകളെ എത്തി ഒതച്ചാലേ എന്ത് വരും സുവർക്ക് കടപ്പാറയതുക്കയാ കവർമെന്റെ ആളുകളെ ഞാൻ പെട്ട പാട് നായ്പെടുമാ പേയ്പെടുമാ കടയും തയ്പെടുമാ കാഞ്ചിപുരം തറപ്പെടുമാ മുൻസ് വരെ എളുപ്പത്താൻ മൂക്കുത്തി അടകു വെച്ചേൻ പിച്ചാള കുടം വിത്ത് പിൻസ് വരെ കട്ടി വെച്ചേൻ കടകുപുരം വാങ്ങ കാസില്ല രാസാവേ കോണി കഥവ് സെഞ്ച് കോട്ടയ്ക്ക് മാറ്റിവിട്ടേൻ തന്നെ പുടുക്ക തകരക്കുടം ഒന്നിരുക്ക് വീട്ടുവിടെ വയസ്സാനാ വിളക്കുമാറും ഒന്നിരുക്ക് പത്ത് വെച്ച് പാത്രം

ശ്രീയ അഭിലാഷ് ചൊല്ലിയ കന്നഡ പദ്യമാണ് ഇതുവരെ കേട്ടത്. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ബാലലോകത്തിൽ അവസാനമായി ഒരു ലളിതഗാനം കേൾക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിന് എ ഗ്രേഡ് നേടിയ ഗായത്രി.

0: ഗായത്രിയുടെ ലളിതഗാനം കേട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ബാലലോകത്തിൽ ഒത്തുചേരാം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിതാ മനമ്മൻ.

അറിയിപ്പ്. പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 04 8 7 2 3 2 3 5 7 1 അല്ലെങ്കിൽ 04 8 7 2 3 2 3 5 7 2 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് ദിനി സുനിൽ.
1: ഇപ്രാവശ്യം ഡോക്ടർ പി സിന്ധുമോൾ രചിച്ച ഒരു ഗാനം പഠിക്കാം.

0: ആദ്യമായി ഗാനത്തിൻ്റെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുക്കൂ. എങ്ങു പോയി നീ എൻ മുകിൽ വർണ്ണനെ,
1: എങ്ങു പോയി നീ എൻ
0: മുകിൽ വർണ്ണനെ,
1: മുകിൽ വർണ്ണനെ,
0: എന്നിനി കാണും,
1: എന്നിനി കാണും
0: നിൻ മഞ്ജുഹാസം,
1: നിൻ മഞ്ജുഹാസം,
0: അഞ്ജനവർണ്ണ നിൻ വേണുഗാനം,
1: അഞ്ജനവർണ്ണ നിൻ വേണുഗാനം,
0: കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ,

എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ, എന്നിനി കാണും നിൻ മഞ്ജുഹാസം, അഞ്ജനവർണ്ണ നിൻ വേണുഗാനം, കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ.

0: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ദിനി സുനിൽ.
1: അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 04872323571 അല്ലെങ്കിൽ 04872323572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: വാൽക്കണ്ണാടി. ഈ ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട്, യേശുദാസും സുജാതയും പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,000 രൂപയ്ക്കും പവന് 112,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എടാ, നീ കൈയെഴുകുന്നില്ലേ?
6: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
5: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും.

0: ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. നമ്പറുകൾ ആവർത്തിക്കാം. 0487-23-23-571 മറ്റൊരു നമ്പർ 0487-23-23-572 അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പാട്ടോർമകൾ പുനഃപ്രക്ഷേപണം.
1: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമകളിൽ കൊടുങ്ങല്ലൂരിലെ രാജേശ്വരി ടീച്ചർ അയച്ച കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജേശ്വരി ടീച്ചർ അയച്ച കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണി, കെട്ടിലും മട്ടിലും ആകാശവാണി വളരെയധികം ഉയർന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. എല്ലാം സൂപ്പർ പരിപാടികൾ. നാടകവാരം വളരെ നന്നായി. മനസ്സിൽ അതിന്റെ വിഷ്വൽസ് കൂടി നാടകം കേൾക്കുമ്പോൾ കണ്ടിരുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ രാജേശ്വരി, റിട്ടയേർഡ് ചെയ്ത പ്രധാന അധ്യാപിക. പാട്ടോർമകളിലേക്ക് എന്റെ മനസ്സിൽ കിടക്കുന്ന എന്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അയക്കുന്നു. ഷൊർണൂരിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള എന്റെ വീട്ടിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിൽ പോകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയം. അമ്മ അധ്യാപികയാണ്. ഞങ്ങൾ 4 മക്കളെ വളർത്തുന്നു. വളരെ ശ്രദ്ധിച്ച് അടക്കി ഒതുക്കിയുള്ള വളർത്തൽ. എക്സാം കഴിഞ്ഞ്

0: 1971 ഒതേനന്റെ മകൻ സിനിമ കണ്ട് പാട്ടുബുക്ക് വാങ്ങി പാട്ടൊക്കെ പഠിച്ചേ. വീടിന്റെ തുറന്ന പൂമുഖത്തിരുന്ന് ഉറക്കെ ഞാൻ പാടുകയാണ്. അടുത്തൊന്നും വീടുകളില്ല. പാട്ട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ എന്ന് തുടങ്ങുന്നു. ഇത് പാടി ഏകദേശം തീരാറായപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് പാട്ടുകേട്ട് ഓടി വന്ന് കുറെ വഴക്ക് ഉറക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഞങ്ങളെക്കുറിച്ച് അത്രയും കരുതലും സ്നേഹവുമായിരുന്നു. അടി കിട്ടിയില്ലെന്ന് മാത്രം. ആ പാട്ടൊന്ന് കേട്ടുനോക്കൂ. അന്ന് അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നും ഈ 70-ാം വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ മൺമറഞ്ഞ അമ്മയെക്കുറിച്ചേ ഞാൻ ഓർക്കും. അമ്മ ഒരു ജീവിതം മുഴുവൻ 6 ആങ്ങളമാർക്കും 4 മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടത് ആലോചിച്ചാൽ കണ്ണുനിറയും. സ്നേഹപൂർവം, രാജേശ്വരി ടീച്ചർ. കൊടുങ്ങല്ലൂരിലുള്ള രാജേശ്വരി ടീച്ചറോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ.
1: ഹലോ മാഡം.
0: നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: രാജേശ്വരി ടീച്ചർ അല്ലേ?
1: അതെ.
0: തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്. പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം.
1: താങ്ക് യു.
0: നമുക്ക് പാട്ടോർമകളിൽ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കത്താണ് വന്നിരിക്കുന്നത്.
1: അമ്മയായിരുന്നു എല്ലാം. അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങൾ 4 മക്കളെ വളർത്തിയത്. അമ്മയും ടീച്ചറായിരുന്നു. ഞാനും ടീച്ചറാണ്. എന്റെ മോളും ടീച്ചറാണ്. ഞങ്ങളൊക്കെ പ്രിൻസിപ്പൾസ് ആയിട്ട് റിട്ടയർ ചെയ്താണ്.
0: ഒരു അധ്യാപക കുടുംബം അല്ലേ?
1: അതൊക്കെ റിട്ടയർ ഇപ്പൊ 70 വയസ്സായി. അമ്മ, ഞാനൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഷൊർണൂരാണ് ജനിച്ചത്. കരുത്തിക്കറ എന്ന് പറഞ്ഞിട്ടൊരു ബന്ധപ്പെട്ട തീരത്തുള്ള ഒരു വീട്ടില്. അപ്പൊ അവിടെ ഇങ്ങനെ എന്താണ് 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സന്തോഷമായിരിക്കുന്ന സമയത്താണ് എന്റെ മകൻ സിനിമ കണ്ടത്. അപ്പൊ പാട്ട് ബുക്കൊക്കെ വാങ്ങി പാട്ടൊക്കെ പഠിച്ച് അരുദന എടുത്തുന്നു. പൂമുഖത്തന്നെ തുറക്കനെ പാടും. അങ്ങനെ അമ്മ അടുക്കളയിൽ ഈ പാട്ട് കേട്ടപ്പോ ഓടി വന്ന് കുറെ വഴക്ക് പറഞ്ഞു. കാരണം ഈ പാട്ടിന്റെ അത്രത്തോളം അതിന് ഇന്റൻസിറ്റി, അന്ന് അന്നത്തെ വേർഡ്സ് ഒന്നും നമ്മൾ നോക്കില്ലല്ലോ. അപ്പൊ ഇന്നും ആ പാട്ട് കേൾക്കുമ്പോ ഞാൻ അമ്മയെ ഓർക്കും. അമ്മ മരിച്ചിട്ട് 26 വർഷമായി. ഞാൻ ഇവിടെ തൃശ്ശൂർ താമസിച്ചു. ഞങ്ങള് കൊടുങ്ങല്ലൂരാണ് വർക്ക് ചെയ്തതൊക്കെ, ഞാനും ഹസ്ബൻഡും. അപ്പൊ തൃശ്ശൂർ മോളുടെ കൂടെ താമസിക്കും. മകൻ തിരുവനന്തപുരത്ത് ISRO സയൻസാണ്. മോഡ് ഇവിടെ തൃശ്ശൂർ സീനിയർ സ്കൂളിൽ ടീച്ചറാണ്, ഫ്ലാറ്റിലാണ്. ഈ പാട്ട് എപ്പൊ കേൾക്കുമ്പോൾ ഓർമ്മ, പാട്ട് ഓർമ്മ പറഞ്ഞപ്പോ ഞാൻ ഈ പാട്ട് കേട്ടില്ലെങ്കിലും ഓർക്കും. അമ്മ അത്രയും ഞങ്ങളെ കെയറിംഗ് ആയിരുന്നു. ഇന്നും അമ്മയെ പറ്റി പറഞ്ഞ സങ്കടം വരും അത്രയും. നമ്മുടെ ഒറ്റ അധ്വാനങ്ങൾ, ഞങ്ങൾ 4 പേരും നല്ല ജോലിയൊക്കെ കിട്ടി നന്നായി ജീവിക്കുന്നുണ്ട്.
0: സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മൂത്താള് അയ്യോ മരിച്ചു. അവൻ ഇൻസ്ട്രുമെന്റേഷന്റെ എഞ്ചിനീയർ ആയിരുന്നു മൂത്താള്. അദ്ദേഹം മരിച്ചു. രണ്ടാമത്തെ ആള് ബാങ്കിലായിരുന്നു, അങ്ങോട്ട് മരിച്ചു. പിന്നെ ചേച്ചിയുണ്ട്, അവളെ ഹസ്ബൻഡ് റെയിൽവേയിലായിരുന്നു. അവരുണ്ട് ഇപ്പൊ, ഞാനും അത്രേ ഉള്ളൂ.
0: അമ്മയുടെ പേരെന്തായിരുന്നു?
1: പത്മാവതി അമ്മ. ടീച്ചറായിരുന്നു
0: അല്ലേ?
1: മുണ്ടമ്മ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയാണ് അമ്മാവനും അമ്മായികമാരും എല്ലാവരും ഞങ്ങളുടെ ആൾക്കാർ തന്നെയായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് അതാണ് പഠിപ്പിച്ചിരുന്നത്.
0: രാജേശ്വരി ടീച്ചർ ഏത് സ്കൂളിൽ നിന്നാണ് റിട്ടയർഡ് ആയത്?
1: ഞാനറിയാ, കൊടുങ്ങല്ലൂരാണ് ഞങ്ങള്.
0: കൊടുങ്ങല്ലൂര് ഏത് സ്കൂളിൽ നിന്നായിരുന്നു റിട്ടയർഡ് ആയത്?
1: എറിയാടുള്ള ഒരു സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്.
0: ഓക്കെ.
1: ഹസ്ബൻഡ് ടീക്കേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
0: ഹൈസ്കൂളിലായിരുന്നു.
1: പരിപാടി സ്ഥിരം കേൾക്കാറുണ്ട്. വളരെ നല്ല പരിപാടി. നാടകവാരൊക്കെ എത്ര സ്ഥലമായിരുന്നു. പണ്ട് കേൾക്കുന്ന നാടകം ഇപ്പൊ കേൾക്കുന്ന നാടകം തമ്മിൽ ഭയങ്കര വ്യത്യാസം. ശരിക്കും നമുക്ക് കാണാം മനസ്സിൽ ആ സന്ദർഭങ്ങൾ. അതൊക്കെ അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ ഓരോ പരിപാടി ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ്. അവിടുത്തെ എന്താ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയതായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ അസുഖങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. എല്ലാം കൊണ്ടും ടിവിയെക്കാളും എത്രയോ നല്ലതാണ് ആകാശവാണി എന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ ടിവി ഇടയ്ക്ക് വെക്കുമ്പോ കാണുന്നുണ്ട്, നീ വെറുതെ എങ്ങനെ എക്സാഗറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോണ പരിപാടികളാണ് ടിവിയിൽ. ഇതാകുമ്പോ കറക്റ്റ് ന്യൂസ് കിട്ടും. ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല പാട്ടുകൾ പഴയത് എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. പണ്ടൊക്കെ ഒരു റേഡിയോ പാട്ട് കേൾക്കാൻ ഞാൻ ചെറുതാകുമ്പോഴേ, എനിക്ക് 70 വയസ്സായി. അന്ന് ആദ്യം റേഡിയോ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു സർവോദയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് സ്പീക്കറിൽ പാട്ട് വെക്കുക, അത് മുറ്റത്ത് നിന്നിട്ട് കേൾക്കും. പിന്നെ റേഡിയോ വാങ്ങിച്ചപ്പോ ഇങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ അന്ന് വരുമായിരുന്നു. ഇപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാവരും കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളുടെ പേര് പറയുന്ന കാത്തു കാത്തിരുന്ന ലാസ്റ്റ് തുടങ്ങിയവരെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. ഞാൻ മേഴ്സി കോളേജിലാണ് പഠിച്ചത് പാലക്കാട്. അപ്പൊ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് പാട്ട് വെച്ചിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പാട്ട് കേട്ട് സ്റ്റെയർ കേസിൽ കുട്ടികളൊക്കെ ഇങ്ങനെ വരിവരെയായിരുന്നു. കാകുള്ള ഒരു എന്റർടൈൻമെന്റ് അതാണ്. അന്ന് 5 വർഷം
0: അവിടെയായിരുന്നു.
1: എല്ലാം താങ്ക്സ് മാഡം, നല്ല പരിപാടികളാണ് എല്ലാം കൊണ്ടും. ഉച്ച വരെ കേൾക്കാറുണ്ട്. വൈകുന്നേരം പിന്നെ വൈകുന്നേരം ടയേർഡാവും, അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: അപ്പൊ അന്ന് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയപ്പോ ഈ ഒരു പ്രണയഗാനം ആയതുകൊണ്ടായിരിക്കാം അല്ലേ അമ്മ ചിലപ്പോ വഴക്ക് പറഞ്ഞത്?
1: അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഒട്ടും ഫ്രീഡം തരില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളെ അങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ അങ്ങനെ വളർത്തിയിരുന്നാണ്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ അമ്മേന്റെ അർത്ഥം വിചാരിച്ചിട്ടായിരിക്കാം ഓടി വന്ന് ചീത്ത പറഞ്ഞത്. അതായിരിക്കും അത്രയുള്ളൂ.
0: ടീച്ചറെ ഏത് വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്?
1: ആദ്യം ഞാൻ ഷൊർണൂർ കോൺവെന്റിലെ സെന്റ് തെരേസിലെ ടീച്ചറായിരുന്നു. പിന്നെ ഞാൻ എറിയാട് ഹൈസ്കൂളിന് പോന്നിട്ട് യു പിയിലായി, എം ഐ യു പി എസ് എറിയാട്.

0: ആയിരുന്നു വന്ന സ്കൂളില്. എച്ച്എമ്മായിട്ട് 12 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് 2011 റിട്ടയർ ചെയ്തു. പക്ഷെ അത്രയും വയസ്സായി, അസുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ സന്തോഷമായിട്ട് കഴിയാച്ചിരിക്കും. അപ്പൊ പിന്നെ മകനെ, മോളുടെ കുട്ടിയുണ്ട്, അവനെ CBSE പഠിപ്പിക്കലൊക്കെ ആയിരുന്നു ജോലി. നല്ല മാർക്കൊക്കെ കിട്ടി, നന്നായി പോണു. അങ്ങനെ രണ്ട് മക്കള്, അവരും ചെറിയ ക്ലാസ്സിലാണ്. അപ്പൊ കുറച്ചു കാലം തിരുവനന്തപുരത്ത് പോയി നിൽക്കും, കുറച്ചു കാലം ഇവിടെ നിൽക്കും. അസുഖം ഉണ്ടെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം മാഡം, സഹായിച്ച്.
1: അങ്ങനെ
0: വലിയ കുഴപ്പമില്ല,
1: അങ്ങനെ സുഖമായി തന്നെ ജീവിക്കാൻ പറ്റട്ടെ ഇനിയും കൊറേ കാലം. June 5 ലോക പരിസ്ഥിതി ദിനമാണ്.
0: അതെ, നമ്മളൊക്കെ ആഘോഷിച്ചിരുന്നല്ലോ സ്കൂളിലാകുമ്പോ.
1: അതെ,
0: ജാന്തിയാകുമ്പോ ചെടി നടലും ചെടി കൊണ്ടുവരലും കൊടുക്കലും ഇതൊക്കെ ഒരുപാട് കാലം ചെയ്തല്ലേ. ഇപ്പൊ മോളും ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു പോക്കും ഒക്കെ ഉണ്ട്. ചെടികളൊക്കെ സംഘടിപ്പിച്ച് കുട്ടികളൊക്കെ വരുന്ന സപ്ലൈ ഇല്ല ചെടികളൊക്കെ.
1: അതെ അതെ, വൃക്ഷത്തൈകളൊക്കെ കൊടുക്കാറുണ്ടല്ലോ.
0: അതെ,
1: കൊച്ചുമക്കളും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം സ്കൂളിൽ ആഘോഷിക്കുന്നുണ്ടാവും.
0: ആ ഉണ്ടാവും, പക്ഷേ ഇത് സ്റ്റേറ്റിന്റെ സ്കൂളുകളിലാട്ടോ കൂടുതൽ. ഞങ്ങളൊക്കെ ഇവിടെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ നമുക്കിതൊക്കെ നന്നായി ചെയ്യും, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും. ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഒന്നിനൊന്ന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി. നിങ്ങളുടെ ആകാശവാണിയുടെ കാര്യം ഞാൻ പറയണില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ ബെസ്റ്റ് പാട്ടുകൾ കേൾക്കണമെങ്കിൽ ആകാശവാണി വേണം. പണ്ടത്തെ നമ്മളെയൊക്കെ കാലത്ത് ഇഷ്ടമുള്ളത്, ഞാൻ 70s ആണല്ലോ, 10th class ഞാൻ കോളേജും അങ്ങനെ ആ സമയത്തേക്ക് നല്ല പാട്ടുകൾ കേൾക്കാനും പിന്നെ നല്ല മെഡിക്കൽ ആയിട്ടുള്ള അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശരിക്കും കിട്ടും. നമ്മുടെ അസുഖമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അതിന്റെ ഡയഗ്നോസിസ് നമുക്ക് കിട്ടുന്നുണ്ട്. അസുഖങ്ങൾ കുറെയുള്ള കാരണം പിന്നെ എല്ലാം കൊണ്ടും നല്ലതാ. രാവിലെ ഞാൻ 5:55 അത് മുതൽ വെക്കും. നല്ല സുഭാഷിതം ഒക്കെ കേൾക്കുമ്പോ നമുക്ക് നല്ലൊരു ഉണർവ് തന്നെയാണ്. അങ്ങനെ തുടങ്ങുമ്പോ വിളിച്ചതിന് വളരെ സന്തോഷം.
1: ഞങ്ങൾക്കും ടീച്ചറോട് സംസാരിക്കാൻ പറ്റിയതില്
0: സന്തോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വെറുതെ പാട്ടോർമ എന്ന് പറഞ്ഞപ്പോ എഴുതിട്ടാ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവല്ലോ ഇത്രയും കാലത്തിനിടയ്ക്ക്. ഒരു സ്കൂളിലൊരു വെച്ചമ്മൊക്കെ ആയ പറഞ്ഞാൽ, ഞാനൊരു കടപ്പുറം ഏരിയയിലാണ്, അത് കോസ്റ്റൽ ഏരിയയാണ്. എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം കോസ്റ്റൽ ഏരിയയാണ്. ഭയങ്കര ഗാർഡിയൻസ് ഒക്കെ ഇത്തിരി എല്ലാം ഫിഷർമാനും അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അവിടെ നിന്നാണ് 10-11 അവിടെ ഇരുന്നിട്ടാണ് ആകെ 30 വർഷം വർക്ക് ചെയ്തത്. 11 അച്ഛമ്മായിട്ടും അച്ഛമ്മാവുമ്പോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലോ പ്രശ്നങ്ങളും. എന്റെ 24 ഒരു സ്കൂളിലെ അച്ഛമ്മായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഭാഗ്യത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഇപ്പൊ അച്ഛൻ്റെ ഇവിടെ ഇങ്ങനെ ഗാന്ധി ദർശൻ അത് വേറെ എന്തൊക്കെയോ പരിപാടികളായി സ്കൂളുകളിൽ പോക്കൊക്കെ ഉണ്ട്, ബോധവൽക്കരണം എന്തൊക്കെ ആയിട്ട് നടക്കും.
1: അപ്പൊ നമുക്ക് ഇന്ന് പാട്ടോർമകളിലെ ടീച്ചർ ആവശ്യപ്പെട്ട ഗാനം തന്നെ കേൾക്കാം.
0: ആയിക്കോട്ടെ മാഡം,
1: താങ്ക് യു. ഓക്കെ, താങ്ക് യു. എൻ ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയിൽ എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1970 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ഒതേനന്റെ മകൻ. വടക്കൻ പാട്ടിലെ കഥാപാത്രമായ ഒതേനനായി സത്യനും അമ്പുവായി പ്രേം നസീറും കുഞ്ഞിയായി രാഗിണിയും ഉണ്ണിമാധുവായി ഷീലയും ചന്തൂട്ടിയായി KP ഉമറും കുങ്കിയായി വിജയശ്രീയും അഭ്രപാളിയിലെത്തിയ ചിത്രം. ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ രചിച്ചേ, ജി ദേവരാജൻ ഈണം പകർന്ന്, KJ യേശുദാസും B വസന്തയും ചേർന്നാലപിച്ച ഗാനം നമുക്കിനി കേൾക്കാം. പ്രേം നസീറും ഷീലയുമാണ് ഈ ഗാനരംഗത്ത് വരുന്നത്. പാട്ടോർമകളിലൂടെ ആസ്വദിക്കാം ഈ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് രാജേശ്വരി ടീച്ചർ, കൊടുങ്ങല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ഗസൽ സമാപിച്ചു. ആകാശവാണി തൃശൂർ. നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം വാഴ 2 എന്ന ചിത്രത്തിൽ നിന്ന്, സൂരജ് സന്തോഷ്, നീളാരാജ് എന്നിവർ പാടിയത്. രചന BK ഹരിനാരായണൻ, സംഗീതം പർവതേഷ് പ്രദീപ്.

ചിത്രം ലാപത ലേഡീസ്. ആലാപനം ശ്രേയാ ഘോഷാൽ. സ്വാനന്ദ് കിർക്കിരയുടെ വരികൾക്ക് രാം സമ്പത്തിൻ്റെ സംഗീതം.

ചിത്രം ദുരന്തർ. രചന ജാസ്മിൻ. സംഗീതം ശാശ്വത് സച്ച്ദേവ്. ആലാപനം മധുബന്തി ബാഗ്ചി, ജാസ്മിൻ എന്നിവർ.

ചിത്രം ദോപത്തി. രചന കൗസർ, സംഗീതം സാച്ചേ, ആലാപനം പരമ്പര തണ്ടൻ.

ഒരറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90-ന്റെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. നവഗീതികൾ തുടരുന്നു. ചിത്രം കൂലി. രചന വിഷ്ണു. സംഗീതം അനിരുദ്ധ്. ആലാപനം സുബലക്ഷ്മി, അനിരുദ്ധ് എന്നിവർ.

സുഹൈൽ കോയയുടെ വരികൾക്ക് ജേക്സ് ബിജോയ് ഇണം പകർന്ന് ഹനാൻ ഷാ, റയാൻ എന്നിവർ പാടിയത്. ചിത്രം ലോക ചാപ്റ്റർ 1, ചന്ദ്ര.

0: നവഗീതികളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇതുവരെ കേട്ടത് കേളികൊട്ട്, ടി ഷൺമുഖനും സംഘവും അവതരിപ്പിച്ചത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ എൽ പി ജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ എൽ പി ജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും യുഎസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം എൽ പി ജി പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു.

0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീംകുമാർ എന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീംകുമാർ എന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
0: സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സി ബി എസ് ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
0: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ്, കുപ്പത്ത്, CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം ചൂടിയത്. മഹാകവി

ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 112,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിന്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ചു പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടു വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക് അരിയുക, കത്തി കയ്യിൽ പിടിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ലക്ഷണം

ക്ഷണങ്ങൾ എല്ലാ സമയവും ഒരേപോലെ തന്നെ അനുഭവപ്പെടുകയും അതിനൊപ്പം തന്നെ ബലക്കുറവ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണമറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയിഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളതുകൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്ന് തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിന്റെ ഘട്ടമനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2 ആഴ്ചയ്ക്കും 4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിന് വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിതകാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിന്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗ ചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാ രീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാ രീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിന് ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിലുള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക്

0: എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും പരിപൂർണമായ രോഗശമനത്തിന് വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ രണ്ട് ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതൽ എടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാ രീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക

0: ഔദ്യോഗിക എൽ പി ജി സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ എൽ പി ജി വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർദ്ധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് എൻ ഡി എ അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എൻ ഡി എ വ്യക്തമാക്കി. സി ബി എസ് ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സി ബി എസ് ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
0: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77th പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി, ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहे. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें देश के नागरिकों में. अपने हेल्थ के प्रति अवेयरनेस बढ़ी है। मोदी जी ने आधा घंटा

0: घंटा रोज फिटनेस देने के लिए कहा है, तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइकिलिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा।
1: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ.
3: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
5: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
4: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോന്നും ഒക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലെന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
5: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
4: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
6: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തളിക്കുളത്തുള്ള സുബ്രഹ്മണ്യൻ VG. പ്രകൃതിയുടെ മനോഹരമായ ഒരു അനുഭവമാണ് കുളിര്. മഴക്കാലത്തും ശൈത്യകാലത്തും കൂടുതലായി അനുഭവപ്പെടുന്ന ഒന്ന്. പ്രഭാതസമയത്ത് വീശുന്ന തണുത്ത കാറ്റും മഞ്ഞുതുള്ളികളും മനുഷ്യരുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകുന്നു. കുളിര് നിറഞ്ഞ കാലാവസ്ഥയിൽ പ്രകൃതി കൂടുതൽ മനോഹരിയാകുന്നു. വേനൽ ചൂടിന് ചെറിയ അയവ് വരുത്തി മഴ പെയ്യുന്നതിനാൽ അല്പം കുളിര് കിട്ടുന്നുണ്ട്. എന്നാൽ അമിതമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വേണം. ഇന്ന് കുളിരെന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. മിടുമിടുക്കി എന്ന ചിത്രത്തിൽ യേശുദാസും S. ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്.

0: ഗാനമഞ്ജരി, കുളിര് എന്ന പദം തിരഞ്ഞെടുത്ത വി ജി സുബ്രഹ്മണ്യനെ നമുക്കൊന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇത് ആകാശവാണിയിൽ നിന്നായിരുന്നു, ഗാനമഞ്ജരി പരിപാടിയിൽ നിന്ന്. സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളത്തുള്ള.
1: അതെ.
0: എന്താ ചെയ്യുന്നത്?
1: എനിക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. വീട് തളിക്കുളത്താണ്.
0: വീട് തളിക്കുളത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, ഭാര്യയുടെ പേര് ലീന, പിന്നെ മകന്റെ ഭാര്യ മിന്നു, പിന്നെ മകന്റെ രണ്ട് മക്കളുണ്ട്, മിൻസാര സ്വാസ്തിക്.
0: അവർക്ക് എന്ത് ചെയ്യുന്നു?
1: മിൻസാര 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്വാസ്തിക്ക് 2-ാം ക്ലാസ്സിൽ.
0: ഇന്നത്തെ ഗാനമഞ്ജരിയിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന പദം കുളിര് എന്നാണ്.
1: അതെ.
0: എന്താണ് കുളിര് എന്നുള്ള പദം തിരഞ്ഞെടുക്കാൻ കാരണം?
1: പദം തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മളിപ്പോ ഈ എടവപ്പാതിയില് മഴ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുള്ളോ, പക്ഷെ നേരത്തെ വരണ്ട മഴയൊക്കെ ഇപ്പൊ നേരം വൈകിട്ട് വരുന്നത്. അപ്പൊ നമ്മള് നല്ല ചൂടിൽ നിന്ന് ഇപ്പോ നല്ല തണുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ല തണുപ്പാണ്. അപ്പൊ ആ ഒരു വാക്കാണ് ഞാൻ കുളിര് എന്നുള്ള ഇതിൽ വെച്ച് എഴുതിയത്.
0: മുമ്പ് പരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഗാനമഞ്ജരി?
1: ഒരു പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം തൃശൂർ പൂരത്തിന് പൂരം എന്നുള്ള പദം വെച്ചിട്ടുള്ള വാക്ക് വെച്ചിട്ട് അയച്ചിട്ട്
0: വന്നിട്ടുണ്ട്. പ്രിയഗീതത്തിൽ കത്ത് അയക്കാറുണ്ട് അല്ലേ?
1: ആ, പ്രിയഗീതത്തിൽ എന്റെ കത്തുകൾ വരാറുണ്ട്, വായിക്കാറുണ്ട്, കേട്ടാ.
0: പിന്നെ പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് പാടാറില്ല.
0: വീട്ടിൽ ആരെങ്കിലും?
1: വീട്ടില് പേരക്കുട്ടികള് പാട്ട് പാടും, പക്ഷെ അവര് ഇപ്പൊ അവിടെ ഇല്ല, അവര് അവരെ മരുമകളുടെ വീട്ടിൽ പോയിരിക്കാം.
0: ഇന്ന് ഞായറാഴ്ചയായിട്ട് കടയിലാണോ വീട്ടിലാണോ?
1: ഇപ്പൊ ഞാൻ കടയിലാ.
0: അതെ അല്ലെ. തിരക്കുണ്ടോ?
1: ഇല്ല, തിരക്കൊന്നുമില്ല. ഞായറാഴ്ച കച്ചവടം കുറവാ.
0: അതെ, ശരി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ എന്ന് പറയാൻ, ഇപ്പൊ മഴ, ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നില്ല. നല്ല മഴ ഉണ്ടായിരുന്നു, രാവിലെ ഒക്കെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴയില്ല.
0: ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഈ വിളിക്കുന്ന കാരണം കേട്ടിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.
0: ഇത് കഴിഞ്ഞിട്ട് കഴിക്കാന്നല്ലേ?
1: ആ, അതെ അതെ.
0: ഓക്കെ.
1: പിന്നെ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ 90-ന്റെ നിറവിൽ നവരി ആഘോഷിക്കുന്ന ആകാശവാണിക്ക് പ്രത്യേക അനുമോദനം.
0: ഓ, സന്തോഷം. താങ്ക് യു.
1: പിന്നെ ഇന്നിപ്പോ ഒരു സലീം കുമാർ നമ്മളെ പിരിഞ്ഞു, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ തൃപ്പയാറ് നാടകവാരത്തിന് ഒരു അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കെ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്, നാട്ടികളുള്ള ആള് ഇവിടെ നാടകവാരം അവതരിപ്പിക്കാറുണ്ട് എല്ലാ കൊല്ലവും. അപ്പൊ അതില് അതിഥിയായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്.
0: ഓ, നല്ല കാര്യം. അതെ, അങ്ങനെയെങ്കിലും പരിചയപ്പെടാൻ പറ്റി.
1: അതെ, ഇവിടെയൊക്കെ മറ്റേ ഷൂട്ടിങ്ങിനൊക്കെ പലരും വരാറുണ്ട്.
0: മോഹൻലാലും
1: മണിയുണ്ട് പെരിങ്ങോട്ട് വരാം, അവിടെ മിക്ക സിനിമകളിലും ഷൂട്ടിംഗ്
0: നടത്താം. അപ്പൊ അവരൊക്കെ നേരിൽ കാണാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്?
1: നേരിട്ട് കണ്ടിട്ടുണ്ട്.
0: സംസാരിച്ചിട്ടുണ്ടോ?
1: ഇല്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കെ വി രാമകൃഷ്ണൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അപ്പൊ അതുകൊണ്ട് ആ പരിചയത്തിൽ ഞാൻ കേറി സംസാരിച്ചു. കെ വി രാമകൃഷ്ണൻ നമ്മുടെ നാടകം നടത്തുന്നത് ഇവിടെ നാടക വാരത്തില്, അപ്പൊ അദ്ദേഹത്തിന്റെ അടുപ്പത്തിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാ.
0: എന്നാ നമുക്ക് ഇനി പാട്ടുകളിലേക്ക് കടന്നാലോ?
1: ആ, പാട്ടുകള് നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. ഒന്ന് രതീഷ് മഞ്ഞപ്പുറ, പിന്നെ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ, പിന്നെ ഞങ്ങളുടെ കടയിലെ സ്റ്റാഫ് ശീല വലപ്പാട്, പിന്നെ ബിന്ദു ദിലീപ് കൊടകര, പിന്നെ ലത ചന്ദ്ര പിന്നി, ഷീജ ദാസ്, ഷൈജ അരവിന്ദ്, ജോൺസൺ കേച്ചേരി, താജുദ്ദീൻ നാട്ടിക, രജു നാട്ടിക, സുലൈമാൻ കുരിക്കുഴി, അബ്ദുൽ സലാം അഴീക്കോട്, ഷാജി വേണൂർ, ഇവർക്കൊക്കെ വേണ്ടി ഈ പാട്ട് സമർപ്പിക്കും.
0: ഇവരൊക്കെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് അല്ലേ?
1: ആകാശവാണിയുടെ ശ്രോതാക്കളാണ്. ഒരു മിക്കപേരും ഇവിടെ നമ്മുടെ കടയിൽ വന്നിട്ടില്ല.
0: അങ്ങനെ
1: വന്നിട്ടുണ്ട് ഇവിടെ.

എങ്കിൽ ശരി, അവർക്ക് എല്ലാവർക്കും ആയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനിയും കത്തുകൾ അയക്കണം, പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് ഇനി അയക്കണം. ഓക്കെ ശരി. തളിക്കുളത്തുള്ള വി ജി സുബ്രഹ്മണ്യൻ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. രണ്ട് ലോകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഇണം പകർന്നത് ജി ദേവരാജൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.

0: പ്രായോജകർ
1: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
8: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
9: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
9: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
13: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
14: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
15: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
14: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
15: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
14: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
16: ഗാനമഞ്ജരി തുടരുന്നു. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തളിക്കുളത്തുള്ള സുബ്രഹ്മണ്യൻ വി ജി. തിരഞ്ഞെടുത്തിരിക്കുന്ന പദം കുളിര്. പൂന്തേനരുവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് എം കെ അർജുനൻ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ. യേശുദാസും സുജാത മോഹനും പാടിയത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

ഗാനമഞ്ജരിയിൽ അവസാനമായി രാജശില്പി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ഗാനമഞ്ജരി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇന്ന് തിരഞ്ഞെടുത്ത പദം കുളിര്. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് സുബ്രഹ്മണ്യൻ വി ജി, തളിക്കുളം. ഗാനമഞ്ജരി സമാപിച്ചു.

ആകാശവിസ്മയം എന്ന നാടകത്തിൽ ദിലീമയും സംഘവും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർത്തത് സാബു ലോനൻ.

ആകാശവിസ്മയം എന്ന നാടകത്തിൽ ദലീമയും പീറ്ററും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്. അവസാനമായി അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകത്തിൽ കെസ്റ്റർ പാടിയ ഗാനം കേൾക്കാം. ചെമ്പഴന്തി രാമചന്ദ്രന്റെ വരികൾക്ക് സെബി നായരമ്പലത്തിന്റെ സംഗീതം.

0: നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: കഥകളി പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്.
4: ജനനി മമക ചരിതമക

0: കഥകളി പദങ്ങൾ സമാപിച്ചു. അവതരിപ്പിച്ചത് കലാമണ്ഡലം CV സുകുമാരനും സംഘവും.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്.

ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡുവെറ്റ് എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയത്. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

ചിത്രം ജെന്റിൽമാൻ, രചന വാലി, സംഗീതം AR റഹ്മാൻ, സുരേഷ് പീറ്റേഴ്സ്, GV പ്രകാശ് കുമാർ എന്നിവർ പാടിയത്.

ചിത്രം തീരുടാ തീരുടാ. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ, ആലാപനം എ ആർ റഹ്മാൻ, നോയൽ ജെയിംസ്, കരോളിൻ എന്നിവർ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചത്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ നെടുമ്പള്ളി രാമോഹന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം. വന്ദേഹം ജഗത് വല്ലഭം, ഹംസധ്വനിരാഗം, ഖണ്ഡചാപ്പ് താളം, അന്നമാചാര്യകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ നെടുമ്പള്ളി രാമമോഹന്റെ സംഗീത കച്ചേരി. ശ്രീ തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം. ജയ ജയ സ്വാമിൻ, രാഗം സൗരാഷ്ട്രം, ആദിതാളം നാരായണ തീർത്ഥർ കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ നെടുമ്പള്ളി രാംമോഹന്റെ സംഗീത കച്ചേരി, ശ്രീ തൃപ്പുണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിൽ എത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്.

0: കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
0: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആകാശവാണി തൃശൂർ. ലളിത ഗാനങ്ങൾ കന്നിനിലാവിന് എന്ന് തുടങ്ങുന്ന ഗാനം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് എം ജി ശ്രീകുമാർ.

0: ആകാശവാണി തൃശൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി

ചിലപ്പതികാരത്തിൻ ചിലമ്പൊലി മുഴങ്ങിയ തൃക്കണാമതിലകത്തും. ബിച്ചു തിരുമലയുടെ വരികൾ, കെ രാഘവന്റെ സംഗീതം. പാടിയത് ഡോക്ടർ ഹരിദാസ്.

പാതി ഉറക്കത്തിൽ പടിപ്പുരവാതിലിൽ. എം കെ ശ്രീകുമാറിന്റെ വരികൾക്ക് കെ പി എസ് സി ചന്ദ്രശേഖരൻ ഈണമിട്ട് എൻ ശ്രീകാന്ത് പാടിയ ഗാനം.

വരമഞ്ഞൽ കുറി തൊട്ട് തിരുനടയിൽ തിരിവെച്ച്, കെ ജയകുമാറിന്റെ വരികൾ, ജി ദേവരാജൻ മാസ്റ്റർ പകർന്ന ഈണം, ചിത്രയുടെ ആലാപനം. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ലളിതഗാനം ഒന്ന് കേൾക്കാം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

അറിയിപ്പ്. പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90-ൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 04-87-23-23-571 അല്ലെങ്കിൽ 04-87-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ദിവസം. പ്രകൃതി വിഭവങ്ങൾ പാഴാക്കാതെ അത്യാഗ്രഹം വെടിഞ്ഞ് ലളിതമായ ജീവിതശൈലി ശീലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മഹാത്മാഗാന്ധി പകർന്നുതന്ന ദർശനങ്ങളെപ്പറ്റി ഇന്ന് ഗാന്ധിമാർഗത്തിലൂടെ അറിയാം. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ.
2: ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയുടെ 70th ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട്. രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ ഒരിക്കൽ ജീവിച്ചു കടന്നുപോയി എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പോലുമാകില്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ അതിരുകൾ മാറ്റിവരച്ച ഐൻസ്റ്റീൻ പോലും ഇത്രയധികം അത്ഭുതത്തോടെ നോക്കിയ ആ വ്യക്തിത്വം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ഭൂമിയുടെയും അതിലെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പുതിയ ജീവിത സംസ്കാരം കൂടിയാണ് അദ്ദേഹം ലോകത്തിന് മുൻപിൽ വെച്ച് നീട്ടിയത്. നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ക്രൂരമായ കടന്നുകയറ്റങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രകൃതി ദർശനങ്ങൾക്ക് ഇന്നത്തേക്കാൾ ഏറെ പ്രസക്തിയുണ്ട്. ഒരു നൂറ്റാണ്ട് മുൻപ് ശാസ്ത്രലോകം പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് പ്രവാചക തുല്യമായ ദീർഘവീക്ഷണം പുലർത്തിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്നത് വെറും ഭൗതിക സാഹചര്യമോ മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള ഒരു വസ്തുവോ ആയിരുന്നില്ല, അത് ഈശ്വരന്റെ ജീവനുള്ള ഭാവമായിരുന്നു. അദ്ദേഹം വിശ്വസിച്ച അഹിംസ എന്ന പരമമായ സത്യം മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും പുലർത്തേണ്ട ഒന്നാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം പരിമിതമായ ഒരു ചിന്തയല്ല, അത് മനുഷ്യന്റെ ജീവിതശൈലിയെയും സംസ്കാരത്തെയും ആത്മീയതയെയും പ്രകൃതിയോട് എങ്ങനെ ഇണക്കി നിർത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ദർശനമാണെന്ന് പറയാം. മഹാത്മാഗാന്ധിയുടെ പ്രകൃതി ദർശനം ആധുനിക ലോകത്തിനു മുന്നില് ഒരു അതിജീവന മന്ത്രം കൂടിയാണ്. ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണെന്നറിയാം. ഒരു വശത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിവേഗത്തിലുള്ള വളർച്ചയും വൻതോതിലുള്ള വികസനങ്ങളും, മറുവശത്ത് നാളെ ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ജീവിക്കാൻ സാധിക്കുമോ എന്ന വലിയ ഒരു ചോദ്യചിഹ്നം പോലെ

അവശേഷിക്കുന്ന ചിന്തകളും കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് വായുമലിനീകരണം തുടങ്ങി ഭൂമി നേരിടുന്ന സകല പ്രതിസന്ധികളും മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ക്രൂരമായ അധിനിവേശത്തിന്റെ ഫലങ്ങളാണ്. ഇത്തരമൊരു നിർണായകമായ സന്ധിയിലാണ് നാം ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിന്തകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. ഗാന്ധിജി ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നില്ല. അദ്ദേഹം പരിസ്ഥിതിയെക്കുറിച്ച് കനത്ത ശാസ്ത്രീയ പ്രബന്ധങ്ങളൊന്നും എഴുതിയത് നമ്മൾ വായിച്ചിട്ടില്ല. എന്നാൽ തന്റെ ദീർഘവീക്ഷണവും കൊണ്ടും ആത്മീയമായ ഉൾക്കാഴ്ച കൊണ്ടും വരാനിരിക്കുന്ന പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ പ്രവചിച്ച ലോകത്തിലെ ഏറ്റവും മഹാനായ പ്രായോഗിക പരിസ്ഥിതിവാദിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനത്തെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഒന്നിനും തികയാത്ത അത്യാഗ്രഹത്തെക്കുറിച്ച് പരിസ്ഥിതി ചിന്തകളെ മുഴുവൻ സ്വാംശീകരിച്ച ഒരൊറ്റ വാചകം ഇതാണ്: മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, എന്നാൽ അവന്റെ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. ആധുനിക ഉപഭോഗ സംസ്കാരം മനുഷ്യനെ പഠിപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ, പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്യാൻ. എന്നാൽ ഭൂമിയുടെ വിഭവങ്ങൾക്ക് പരിധി ഉണ്ടെന്നും അത്യാഗ്രഹം വിനാശത്തിലേക്കുള്ള വഴിയാണെന്നും ഗാന്ധിജി ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിക്ക് അഹിംസ എന്നത് മനുഷ്യർ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം മാത്രമല്ലായിരുന്നു, ജീവനുള്ളതിനോടും ഇല്ലാത്തതിനോടും പുലർത്തേണ്ട ഒന്നാണ് അഹിംസ. നദികളെ മലിനമാക്കരുത്, കാടുകൾ വെട്ടി നശിപ്പിക്കരുത്, മൃഗങ്ങളെ ക്രൂരമായി കൊല്ലരുത്. പ്രകൃതിയോട് ചെയ്യുന്നതെല്ലാം തന്നെ ഹിംസയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രകൃതിക്കെതിരെയുള്ള അതിക്രമം ആത്യന്തികമായി മനുഷ്യവംശത്തിന് നേരെയുള്ള ആക്രമമായി മാറുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര തത്വമാണ് ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയൊരു മാതൃക തന്നെയാണത്. ഭൂമിയുടെയോ അതിലെ വിഭവങ്ങളുടെയോ ഉടമസ്ഥരല്ല മനുഷ്യർ, നാം പ്രകൃതിയുടെ കാവൽക്കാർ മാത്രമാണ്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഈ ഭൂമി യാതൊരു കേടുപാടും വരുത്താതെ വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നമുക്കുണ്ട്. ലളിതമായ ജീവിതം

0: ഗോപാൽക്കാർ മാത്രമാണ്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഈ ഭൂമി യാതൊരു കേടുപാടും വരുത്താതെ വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നമുക്കുണ്ട്. ലളിതമായ ജീവിതം, സ്വന്തം ജീവിതം കൊണ്ടുള്ള സന്ദേശം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. പ്രകൃതിയിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടെങ്കിലും അത് പാഴാക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന യന്ത്രവൽക്കരണത്തെയും നഗരവൽക്കരണത്തെയും ഗാന്ധിജി ശക്തമായി എതിർത്തു. അതിന് കാരണം യന്ത്രങ്ങളോടുള്ള വിരോധമായിരുന്നില്ല, മറിച്ച് അത് പ്രകൃതിക്കും മനുഷ്യനും വരുത്തിവെക്കുന്ന വിനകളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞു. അദ്ദേഹം വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്നത് പരിസ്ഥിതി സൗഹൃദമായ ഒരു സുസ്ഥിര വികസന മാതൃകയായിരുന്നു. ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം പ്രകൃതിദത്തമായ നൂലുകളും ചായങ്ങളും ഉപയോഗിച്ചുള്ളതായിരുന്നു. അതാകട്ടെ പരിസ്ഥിതിക്ക് ഒട്ടും ദോഷം വരുത്തില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്നത്തെ കേന്ദ്രീകൃതമായ വൻകിട നഗരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറുമ്പോൾ ഗാന്ധിജിയുടെ വികേന്ദ്രീകൃത ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയാണ് പരിസ്ഥിതി സൗഹൃദമായ ഒരേയൊരു ബദൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത് എന്ന് ഗാന്ധിജി ശക്തമായി വാദിച്ചു. പക്ഷി മൃഗാദികളും സസ്യലതാദികളും അടങ്ങുന്ന ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, പ്രകൃതിയിലേക്ക് മടങ്ങുക. കടുത്ത ചൂടും കുടിവെള്ളക്ഷാമവും ശ്വസിക്കാൻ വായുവില്ലാത്ത അവസ്ഥയും നാളെ നമ്മെ കാത്തിരിക്കുന്നു എന്ന് പണ്ടുകാലങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ ഇന്നിതാ നമ്മുടെ മുന്നിൽ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെയാണ് ഗാന്ധിജി ഉയർത്തിയ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം പ്രസക്തമാകുന്നത്. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് ജീവിച്ച് മുന്നേറാം. വിഭവങ്ങൾ പാഴാക്കാതിരിക്കാം, അത്യാഗ്രഹങ്ങൾ വെടിയാം, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ ഒരു ഭൂമി അവശേഷിപ്പിക്കണമെങ്കിൽ നമുക്ക് ഗാന്ധിജി വെട്ടിത്തുറന്ന പരിസ്ഥിതി സൗഹൃദത്തിന്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കാം.
1: ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം പ്രഭാഷണം എഴുതി അവതരിപ്പിച്ചത് പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ റാഫി നീളങ്കാവിൽ.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ.
1: സ്വാസ്ഥ്യം. എല്ലാ വർഷവും ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനമായി ആചരിക്കുന്നു. മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂരിലെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി സംസാരിക്കുന്നു.
2: ബ്രെയിൻ ട്യൂമർ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഭയവും ആശങ്കയുമാണ്. എന്നാൽ എല്ലാ ബ്രെയിൻ ട്യൂമറുകളും ക്യാൻസർ അല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലത് ബിനൈൻ ട്യൂമറുകൾ അഥവാ സൗമ്യമായ ട്യൂമറുകളാണ്, ചിലത് ക്യാൻസർ സ്വഭാവമുള്ളവയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയാൽ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്ന ധാരണയും ശരിയല്ല. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്നുണ്ടായിരിക്കുന്ന പുരോഗതികളുടെ ഫലമായി ന്യൂറോ സർജറി, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി, മറ്റ് ആധുനിക ചികിത്സാ രീതികൾ എന്നിവയുടെ സഹായത്തോടെ നിരവധി രോഗികൾക്ക് രോഗം ഫലപ്രദമായി നിയന്ത്രിക്കുവാനും നല്ല ജീവിത നിലവാരത്തോടെ മുന്നോട്ടു പോകുവാനും സാധിക്കുന്നുണ്ട്. എന്താണ് ബ്രെയിൻ ട്യൂമർ? നമ്മുടെ

തലച്ചോറിലോ അതിനോട് ചേർന്നുള്ള കോശങ്ങളിലോ അസാധാരണമായി വളർച്ച ഉണ്ടാകുമ്പോൾ രൂപപ്പെടുന്ന മുഴകളെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമറുകൾ താരതമ്യേന അപൂർവമാണ്. മറ്റു ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1-2% മാത്രമാണ് ബ്രെയിൻ ട്യൂമറുകളുടെ സംഭവ നിരക്ക്. എന്നിരുന്നാലും തലച്ചോർ നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായതിനാൽ ചെറിയ ഒരു ട്യൂമർ പോലും ചിലപ്പോൾ കാഴ്ച, സംസാരശേഷി, ഓർമ്മശക്തി, ശരീരചലനങ്ങൾ തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളെ ബാധിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമറുകൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ നൽകുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബ്രെയിൻ ട്യൂമറുകളെ പൊതുവെ 2 വിഭാഗങ്ങളായി തിരിക്കാം. 1, തലച്ചോറിൽ തന്നെ ആരംഭിക്കുന്നവ. 2, ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള ക്യാൻസറിൽ നിന്ന് തലച്ചോറിലേക്ക് കടന്നു വരുന്നവ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് തലച്ചോറിൽ തന്നെ ആരംഭിക്കുന്ന ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയാണ്. ഇവയിൽ ചിലത് ബിനൈൻ ട്യൂമറുകൾ അഥവാ സൗമ്യമായ ട്യൂമറുകളാണ്. ഇവ സാധാരണയായി വളരെ പതുക്കെയാണ് വളരുന്നത്. ബ്രെയിനിന്റെ മറ്റു കോശങ്ങളിലേക്ക് അത് അധികം പടർന്നു പിടിക്കാറില്ല. എന്നാൽ സൗമ്യം എന്നത് അപകടമില്ലാത്തത് എന്നാണെന്ന് അർത്ഥമാക്കേണ്ടതില്ല. കാരണം തലച്ചോർ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിനാൽ ചെറിയൊരു ട്യൂമർ പോലും കാഴ്ച, കേൾവി, സംസാരശേഷി, ഓർമ്മശക്തി എന്നിവയെ ബാധിച്ചേക്കാം. ഏതൊക്കെയാണ് ബിനൈ ട്യൂമറുകളുടെ ഉദാഹരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മെനിഞ്ചിയോമ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ട്യൂമറാണത്. സാധാരണയായി പതുക്കെ വളരുന്നതും പ്രായപൂർത്തിയായവരിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു ബിനൈൻ ട്യൂമറാണത്. മറ്റൊന്നാണ് പിറ്റ്യൂറ്ററി അഡിനോമ. തലച്ചോറിന്റെ അടിഭാഗത്തുള്ള പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ട്യൂമറാണത്. ചില രോഗികളിൽ ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ, കാഴ്ചമങ്ങൽ, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകാം. മറ്റൊന്നാണ് ഷ്വാനോമ. നാഡികളെ പൊതിഞ്ഞിരിക്കുന്ന കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ട്യൂമറാണത്. കൂടുതലായും കേൾവിയുമായി ബന്ധപ്പെട്ട നാഡിയിൽ ഉണ്ടാകുമ്പോൾ കേൾവിക്കുറവ്, ചെവിയിൽ ശബ്ദം കേൾക്കുക, ബാലൻസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന വെസ്റ്റിബുലാർ ഷ്വാനോമ ഇത്തരത്തിലുള്ള ഒരു ബിനൈൻ ട്യൂമറാണ്. അതേസമയം ചില ബ്രെയിൻ ട്യൂമറുകൾ മാലിഗ്നന്റ് അഥവാ ക്യാൻസർ സ്വഭാവമുള്ളവയാണ്. ഇവ താരതമ്യേനെ വേഗത്തിൽ വളരുകയും ചുറ്റുമുള്ള ബ്രെയിൻ കോശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇത്തരം രോഗികൾക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഉദാഹരണമായി ആസ്ട്രോസൈറ്റോമ, ഒലിഗോഡെൻഡ്രോഗ്ലയോമ തലച്ചോറിലെ സഹായക കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണത്. മറ്റൊന്നാണ് ഗ്ലയോബ്ലാസ്റ്റോമ. ഒരുപക്ഷെ ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മാലിഗ്നന്റ് ട്യൂമറാണത്. പ്രായപൂർത്തിയായവരിൽ കാണുന്ന ഏറ്റവും ആക്രമണ സ്വഭാവമുള്ളതായ ഒരു പ്രൈമറി മാലിഗ്നന്റ് ബ്രെയിൻ ട്യൂമറാണത്. എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമറുകളുടെ കാരണം? പല ബ്രെയിൻ ട്യൂമറുകളുടെയും കൃത്യമായ കാരണം ഇന്നും വ്യക്തമായിട്ടില്ല. എന്നാൽ ചില ഘടകങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കാം. ചില ജനിതക രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന പ്രായം, പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം തുടങ്ങിയവ ബ്രെയിൻ ട്യൂമറിന് കാരണമാകുന്നു എന്ന് ഇതുവരെ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ബ്രെയിൻ ട്യൂമറുകൾ പാരമ്പര്യമായി വരുമോ? മിക്ക ബ്രെയിൻ ട്യൂമറുകളും പാരമ്പര്യ രോഗങ്ങളല്ല. അതിനാൽ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും അനാവശ്യമായ ഭയം വേണ്ട. ഇനി ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ട്യൂമറിന്റെ വലിപ്പവും തലച്ചോറിലെ സ്ഥാനവും അനുസരിച്ചാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന തലവേദന, രാവിലെ കൂടുതലായി കാണുന്ന തലവേദന, നിർത്താതെയുള്ള ഛർദി, കാഴ്ച മങ്ങുക അല്ലെങ്കിൽ രണ്ടായി കാണുക, അപസ്മാരം, ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ബലക്കുറവ്, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ. ഈ ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ബ്രെയിൻ ട്യൂമർ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമറിന്റെ രോഗനിർണയം നടക്കുന്നത്? MRI സ്കാൻ, CT സ്കാൻ, ബയോപ്സി ഇതൊക്കെയാണ് രോഗനിർണയത്തിന് ഏറ്റവും സഹായിക്കുന്നത്. ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് MRI സ്കാൻ. ട്യൂമറിന്റെ വലിപ്പം, സ്ഥാനം, ചുറ്റുമുള്ള ഘടകങ്ങളുമായുള്ള ബന്ധം ഇവയൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ MRIയിലൂടെ നമുക്ക് സാധിക്കുന്നു. ചില അടിയന്തര സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് പെട്ടെന്ന് തലവേദന, ബോധക്ഷയം, അപസ്മാരം അല്ലെങ്കിൽ രക്തസ്രാവം സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ CT സ്കാനും സഹായമാകും. ട്യൂമറിന്റെ ചെറിയ ഭാഗം എടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിലൂടെ അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നു. ട്യൂമർ ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ബയോപ്സി. ഇന്ന് ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ ഒരുപാട് പുരോഗമനങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് മോളിക്കുലാർ പരിശോധനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ട്യൂമറിന്റെ കോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേക ജനിതക മാറ്റങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഈ പരിശോധനകൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ്

0: ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല. ചികിത്സ തീരുമാനിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഒരു രോഗിക്ക് ഓഫർ ചെയ്യുന്നത്. രോഗിയുടെ പ്രായം, ആരോഗ്യനില, ട്യൂമറിന്റെ വലിപ്പം, ട്യൂമറിന്റെ സ്ഥാനം, ട്യൂമറിന്റെ ഗ്രേഡ്, മോളിക്കുലർ റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഒത്തുനോക്കി ന്യൂറോ സർജൻ, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, പത്തോളജിസ്റ്റ് എന്നിവർ ചേർന്നുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമർ ചികിത്സയുടെ പ്രധാന മാർഗങ്ങൾ? എല്ലാവർക്കും അറിയുന്നത് പോലെ ശസ്ത്രക്രിയ അഥവാ സർജറി. കഴിയുന്നത്ര ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ചില രോഗികളിൽ അവേക്ക് ബ്രെയിൻ സർജറി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസാരശേഷിയും ചലനശേഷിയും സംരക്ഷിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുവാൻ സാധിക്കുന്നു. മറ്റൊന്നാണ് റേഡിയേഷൻ ചികിത്സ അഥവാ റേഡിയോതെറാപ്പി. ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കാനും രോഗം തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കാനുമാണ് പ്രധാനമായും റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ആവശ്യമായി വരണമെന്നില്ല. ചില ബിനൈൻ ബ്രെയിൻ ട്യൂമറുകൾക്കും, പ്രത്യേകിച്ച് ചെറിയ വലിപ്പമുള്ളതോ ശസ്ത്രക്രിയയ്ക്ക് പ്രയാസമുള്ള സ്ഥാനത്തുള്ളതോ ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകൾക്ക് റേഡിയേഷൻ ചികിത്സ മാത്രം നൽകി ട്യൂമറിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ് കീമോതെറാപ്പി. ട്യൂമറിന്റെ ഗ്രേഡും മോളിക്കുലർ റിപ്പോർട്ടുകളും അനുസരിച്ചിട്ടാണ് കീമോതെറാപ്പിയുടെ ആവശ്യം നിശ്ചയിക്കുന്നത്. ഗ്ലയോബ്ലാസ്റ്റോമ പോലെയുള്ള രോഗങ്ങളിൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയം നൽകേണ്ടതായുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതും നൂതനമായുള്ള ചികിത്സാ രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി. എല്ലാ രോഗികളിലുമല്ല, മേൽപ്പറഞ്ഞ മോളിക്കുലർ റിപ്പോർട്ടുകളും നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്ന ഈ ആധുനിക മരുന്നുകൾ ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പിയെ വെച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്ക് എത്ര സമയം വേണ്ടിവരും. സർജറി നമുക്കറിയാവുന്ന പോലെ സാധാരണ ഏതാനും ദിവസങ്ങൾ ആശുപത്രിയിൽ തങ്ങേണ്ടി വന്നേക്കാം. റേഡിയോതെറാപ്പിക്ക് സ്റ്റീരോടാക്റ്റിക് റേഡിയോ സർജറി, സ്റ്റീരോടാക്റ്റിക് റേഡിയേഷൻ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ ഒരു ദിവസം മുതൽ 5 ദിവസം വരെയുള്ള സെഷനുകളായിട്ടാണ് ട്രീറ്റ്മെന്റ് ഡെലിവർ ചെയ്യുന്നത്. പക്ഷേ IMRT, IGRT മുതലായുള്ള സാധാരണ റേഡിയേഷൻ ട്രീറ്റ്മെന്റുകൾ ആണെങ്കിൽ 3 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം. പക്ഷേ ഈ ട്രീറ്റ്മെന്റുകൾക്ക് രോഗി നിശ്ചയമായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നില്ല. രോഗി ദിവസവും ചികിത്സയ്ക്കായി എത്തി ഏതാനും മിനിറ്റുകൾ മാത്രമേ മെഷീനിൽ ചെലവഴിക്കേണ്ടി വരൂ. കീമോതെറാപ്പി രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ പല മാസങ്ങൾ വരെ നീളാം. ചില കീമോതെറാപ്പികൾ ടാബ്ലറ്റ് ഫോമിലാണ്, അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാവുന്നതാണ്. നേരെ മറിച്ച് ചില കീമോതെറാപ്പി മെഡിസിൻസ് ഇഞ്ചക്ഷനായി എടുക്കേണ്ടതാണ്. പല രോഗികൾക്കും ചികിത്സയ്ക്കു ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചികിത്സ കഴിഞ്ഞ ഉടൻ MRI എടുത്താൽ എല്ലായ്പ്പോഴും വ്യക്തമായ ഉത്തരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഫോളോ അപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയിൽ. സാധാരണയായി ചികിത്സ കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിലാണ് ആദ്യത്തെ MRI സ്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നീട് 3 മുതൽ 6 മാസം വരെയുള്ള ഇടവേളകളിലാണ് സ്കാനുകൾ എടുത്തു നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ പരിശോധനകൾ വേണ്ടി വന്നേക്കാം. ലക്ഷണങ്ങൾ അവഗണിക്കാതെ നേരത്തെ പരിശോധന നടത്തുക. അറിവാണ് ഭയത്തെ അകറ്റുവാനുള്ള ഏറ്റവും നല്ല മരുന്ന്.
1: മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റേഡിയേഷൻ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. ആകാശവാണി തൃശൂർ.
2: എടാ നീ കൈ എഴുകുന്നില്ലേ?
3: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
2: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
3: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. ഇന്ന് കഥകൾ അതിസാദരത്തിൽ സക്കറിയ രചിച്ച പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ കേൾക്കാം. അവതരണം മെജോ.
5: രാവിലെ ഒരു നീണ്ട യാത്രയ്ക്കിറങ്ങിയ ഞാൻ വഴിയിൽ കണ്ടുമുട്ടിയ പഴയ ചങ്ങാതിയോടൊപ്പം ചെന്നെത്തുന്നത്.

രാത്രിയുടെ മദ്യച്ചടവിൽ നിന്നുണർന്നിട്ടില്ലാത്ത ഒരു ബാറിൻ്റെ മുന്നിലാണ്. ഞങ്ങൾ അതിൻ്റെ വാതിലിൻ്റെ പാതി തുറന്ന കണ്ണിലേക്ക് നോക്കി. കുറേ സമയം പാതയ്ക്കും മറുവശത്തെ ചാരുബെഞ്ചിലിരുന്നു. പക്ഷികൾ ചിലച്ചുണർത്തുന്ന ആകാശവും കിഴക്കുന്നൂതുന്ന കാറ്റുകളും അവ താഴെ വീഴ്ത്തിയ പാഴിലകളും ഞങ്ങൾക്കു ചുറ്റും അനങ്ങിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ ധൈര്യം അവലംബിച്ച് ആ പാതിയടഞ്ഞ വാതിലിലേക്ക് അടിവെച്ചടിവെച്ചെടുത്തു. ബാറിൽ മദ്യം പകരുന്നവൻ ക്ഷിപ്രകോപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ മുഖം വിളറിയതും വിരൂപവുമാണ്. അയാളുടെ സ്വരം കർക്കശമാണ്. അയാളുടെ വാക്ക് അനുകമ്പയില്ലാത്തതാണ്. പണമില്ലാത്തവരെ അയാൾക്ക് പുച്ഛമാണ്. എങ്കിലും വിഷയലമ്പടന്മാരെ പോലെ ഞങ്ങൾ ആ പാതി തുറന്ന ദ്വാരത്തിലേക്ക് പതുമ്മിയെടുത്തു. ഞങ്ങളുടെ നോട്ടം അലക്ഷ്യമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ വാതിലിനു പിന്നിലെ ഇരുളിലായിരുന്നു. ആകാശത്തിലൂടെ പുലരി ധൃതിവെച്ച് മേഘങ്ങളെ ഉരുട്ടിക്കൊണ്ട് പറന്നു. ബാറിൻ്റെ മുറ്റത്തെ വിശറിപ്പനയുടെ ഉണക്കിലകളിൽ നിന്ന് ഒരു വവ്വാൽ കുഞ്ഞുമായി ഒരു പാമ്പ് പുറത്തു ചാടിയൂടി. ഒരു മങ്ങിയ ബൾബ് മാത്രം ബാറിൻ്റെ ഹോളിൽ കത്തുന്നുണ്ട്. തലേരാത്രിയിൽ നിർത്തലാക്കാൻ മറന്നുപോയ ഒരു പങ്ക ഉറക്കത്തിലെന്ന പോലെ മെല്ലെ തിരിയുന്നു. അസ്വസ്ഥതകൾ നിറഞ്ഞ ഗന്ധങ്ങൾ കോണുകളിൽ നിന്നും തറയിൽ നിന്നും മേശകളിൽ നിന്നും ഉയർന്ന് ഞങ്ങളെ നേരിട്ടു. ഒരറ്റത്ത് ഭിത്തിയോട് ചേർന്ന് അടുപ്പിച്ചിട്ട തടിക്കസാലകളിൽ ഞങ്ങൾക്ക് ഭീഷണിയായ മദ്യം വിളമ്പുകാരൻ കരിവാളിച്ച മുഖവും തടിച്ച ചുണ്ടുകളിലൂടെ അടരുന്ന കൂർക്കവുമായി ഉറങ്ങി. അയാൾക്ക് മുകളിലെ ഭിത്തിയിൽ തൂങ്ങുന്ന അക്കങ്ങൾ മാഞ്ഞുപോയ ഘടികാരമണി ഏഴടിച്ചു. ഇടമില്ലാത്ത കസാലത്തടിയിന്മേൽ ഒരു പുഴുവിനെ പോലെ അയാൾ ഇടം തെരഞ്ഞും തിക്കിയും മറുവശത്തേക്ക് തിരിഞ്ഞു. ഞങ്ങൾ നിശബ്ദരായി നിശ്ചലരായി നിന്ന് മങ്ങിയ വെളിച്ചത്തിൽ ഞങ്ങളുടെ സ്നേഹിതനായ കിഴവനെ തേടുന്നു. ആരുമില്ല. ഞങ്ങളുടെ ശത്രുവിൻ്റെ കൂർക്കം വലി മാത്രം, പങ്കയുടെ ചിറകുകളുടെ അയഞ്ഞ അനക്കം മാത്രം. പെട്ടെന്ന് പിന്നിലെ ഒരു കുടുസുമുറിയിൽ മറ്റൊരു മങ്ങിയ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ളിൽ നിന്ന് കോട്ടുവാ വിട്ടുകൊണ്ടും പുക വലിച്ചുകൊണ്ടും രണ്ട് പണിക്കാർ കടന്നുവന്നു. കസാലകൾ തലക്കീഴായി അടുക്കിവെച്ചിരിക്കുന്ന മേശകൾക്കടിയിലൂടെ അവർ രണ്ട് കുറ്റിച്ചൂലുകളുടെ പിന്നാലെ കുത്തിയിരുന്ന് നിരങ്ങി. എല്ലുകഷണങ്ങളും പുകവലിയുടെ ഉച്ചിഷ്ടങ്ങളും മീൻമുള്ളുകളും അടപ്പുകളും കറിവേപ്പലകളും അവരുടെ ചൂലുകൾക്ക് മുൻപേ കലമ്പലുണ്ടാക്കിക്കൊണ്ട് ഉരുണ്ടു. ഞങ്ങൾ അവർക്ക് ഒതുങ്ങിക്കൊടുത്തു. പിന്നെ പുറത്തേക്ക് മാറി നിന്നു. അവിടെ വിശറിപ്പന ചുവട്ടിൽ എല്ലാം ശാന്തം. ജനന മരണങ്ങളുടെ യാതൊരടയാളവുമില്ല. പ്രഭാതം മുന്നേറിക്കഴിഞ്ഞ ആകാശത്തിൽ വെയിലിൻ്റെ നീറ്റൽ നിറഞ്ഞിരിക്കുന്നു. ഞാനൊരു നിമിഷം പനച്ചുവട്ടിൽ ചെന്ന് മുകളിലെ ഉണക്കയോലകളിലേക്ക് നീങ്ങി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മേ, ഞാൻ പറഞ്ഞു, നിനക്ക് സമാധാനം. ഞങ്ങൾ തിരിച്ച് അകത്തു വരുമ്പോൾ ഞങ്ങളുടെ വൈരികളായ വിളമ്പുകാരൻ ഉണർന്ന് നീണ്ട ഒരു ചുമയിൽ വലഞ്ഞ് വായ നിറയെ കഫവും ഒരു കൈയിൽ വാരിപ്പിടിച്ച മുണ്ടുമായി അകത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ പിൻവലിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടക്കാരനായ കിഴവൻ സോപ്പിൻ്റെ മണവും നെറ്റിയിൽ ചന്ദനക്കുറിയും വായിൽ മുറുക്കാനുമായി ഇതാ കടന്നുവരുന്നു. ഞങ്ങളുടെ ഉള്ളുകൾ പ്രകാശിച്ചു. ഞങ്ങൾ അയാളെ നോക്കി അനുകമ്പയോടെ ചിരിച്ചു. തല കുലുക്കിക്കാണിച്ചു. വായയിൽ നിറഞ്ഞ മുറുക്കാനിലൂടെ എന്തോ പറയാൻ ശ്രമിച്ചിട്ട് അയാൾ തലകുത്തി നിർത്തിയിരിക്കുന്ന കസാലകൾ ഒരു മേശയിൽ നിന്ന് താഴെ ഇറക്കി. മേശ ജനലിനടുത്തേക്ക് നിരക്കുന്നു. മേശപ്പുറം സ്നേഹത്തോടെ വൃത്തിയാക്കുന്നു. ഞങ്ങളുടെ അകാലത്തുള്ള ആഗമനത്തെ ആരും ചോദ്യം ചെയ്യുന്നേയില്ല. ഗ്ലാസുകൾ നിരക്കുന്നു. ഞങ്ങൾക്കായി കരുണയോടെ അടുക്കളയിൽ ആരോ തീ പൂട്ടുന്നു. സോഡക്കുപ്പികൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഐസ് പെട്ടിയുടെ താക്കോൽ തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിക്കുന്നു. അടുക്കളയിൽ ഇപ്പോഴവർ ഞങ്ങൾക്കു വേണ്ടി മുട്ട പൊരിക്കുകയാണ്. തലേന്നാൾ വറുത്ത ഒരു മീൻ കഷണം കണ്ണാടി അലമാരയിൽ ബാക്കിയുണ്ടായിരുന്നത് ചൂടാക്കുന്നുമുണ്ട്. ഞാനും ചങ്ങാതിയും അവരുടെ മൗനമായ പ്രവൃത്തികളെ നിർനിമേഷരായി നോക്കിയിരുന്നു. ബാറിൻ്റെ അന്തരാളങ്ങളിലേക്ക് നടന്നുപോയ മൂർഖനായ വിളമ്പുകാരൻ മടങ്ങി വരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് ഞങ്ങൾ കൊടുക്കാനുള്ള തുക ഞങ്ങളിരുവരും മനസ്സിൽ കണക്കുകൂട്ടുന്നു. കിഴവൻ മദ്യമൊഴിക്കുന്നു. ഞങ്ങൾ മദ്യപാനം ആരംഭിക്കുന്നു. അന്നനാളത്തിലൂടെ ഒരു ചൂടുള്ള പുക പോലെ മദ്യം താഴ്ന്നിറങ്ങുന്നു. പ്രഭാതം വളരും തോറും ബാറിലെ വളരുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ ഒന്നിനൊന്ന് മാഞ്ഞു. മൂത്രപ്പുരയിലേക്ക് പോകുന്ന ഞാൻ അവിടെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ശത്രുവിനെയാണ്. മൂത്രപ്പുരയ്ക്ക് പുറത്തെ ഭിത്തിയിൽ ആണിയടിച്ച ഒരു കൊച്ചു കണ്ണാടിയിൽ നോക്കി അയാൾ മുടി ചീകുകയാണ്. ചുവന്ന കണ്ണുകൾ തിരുമ്മി മുഖത്ത് കൈയോടിച്ച് അയാൾ സൗന്ദര്യം നോക്കുന്നു. ഞാൻ അയാളെ കടന്ന് ഉള്ളിൽ പോകാൻ ധൈര്യപ്പെടാതെ വിഷമിച്ചു നിന്നു. അയാൾ

0: കണ്ണാടിയിൽ ഒരവസാനത്തെ നോട്ടം നോക്കിയിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോകാൻ ഞാൻ കാത്തുനിന്നു. പക്ഷേ ഇപ്പോൾ അയാൾ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സൗന്ദര്യം നോക്കിക്കൊണ്ട് പുകവലിക്കുകയാണ്. ഞാൻ മടങ്ങിവന്ന് കസാലയിൽ ചാഞ്ഞു മയങ്ങുന്ന എന്റെ സുഹൃത്തിനെ ഉണർത്തി. മൂത്രമൊഴിക്കാൻ ചാടിയെണീറ്റ അവൻ എന്റെ വാർത്ത കേട്ടപ്പോൾ കസാലയിൽ തിരികെയിരുന്ന് മുഖം രണ്ട് കൈകൊണ്ടും പൊത്തി. നമുക്ക് മുറ്റത്തേക്കിറങ്ങി മൂത്രമൊഴിക്കാം, ഞാൻ പറഞ്ഞു. അവിടെ പാമ്പുണ്ട്, ചങ്ങാതി പറഞ്ഞു. ഞാൻ പാമ്പിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ ബാർ ഒരു വമ്പിച്ച നിരന്തരമായ ആരവമായി. അത് നിശ്ചല ദൃശ്യങ്ങളുടെയും അതിതീവ്ര ചലനങ്ങളുടെയും മിന്നൽ ചിത്രങ്ങളുടെ ഒരു നിരയായിത്തീർന്നു. ആരോ ഇരുട്ടിലെ കാഴ്ചകളിലേക്ക് ഒരു വെളിച്ചം ഇടവിട്ട് പ്രകാശിപ്പിക്കുന്നതുപോലെ, അതിലൊരു വെളിച്ചത്തിന്റെ നടുവിൽ ഞങ്ങളുടെ ശത്രുവായ വിളമ്പുകാരൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അയാൾ ഞങ്ങളുടെ മേശപ്പുറത്ത് രണ്ട് കൈയും കുത്തി നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കുന്നു. വിളമ്പുകാരന്റെ കണ്ണുകൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ ജ്വലിച്ചു. ഞങ്ങൾ വിളറിയ പുഞ്ചിരികളോടെ അയാളെ നോക്കുന്നു. അയാളിതാ സ്നേഹത്തോടെ ചിരിച്ച് തല കുലുക്കിക്കൊണ്ട് ഞങ്ങളിരുവരുടെയും പുറത്ത് തട്ടുന്നു. ഒരു കബളിപ്പിക്കലാണിത് എന്ന് കരുതി ഞങ്ങൾ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു, സാരമില്ല, ഉണ്ടാകുമ്പോൾ തന്നാ മതി, ഇതൊന്നും വേണ്ടവണ്ണം കഴിച്ചില്ലെന്ന് തോന്നല്ലോ. ഞങ്ങൾ കൃതജ്ഞതയോടെ അയാളെ നോക്കി സന്തോഷിക്കുന്നു. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോൾ മുല്ലപ്പൂക്കളുടെ മണത്തിൽ ഞാൻ ആവൃതനാണ്. എനിക്ക് ചുറ്റും തിരശ്ശീല പോലെ മഴ പെയ്യുന്നത് കാണാം. ഞാൻ ആ തിരശ്ശീലയിലേക്ക് കൈനീട്ടി. എൻ്റെ കൈ ഒരു കണ്ണാടിപ്പലകയിൽ ചെന്ന് മുട്ടി. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ മുഖത്തേക്ക് എവിടെ നിന്നോ ഒരു കാറ്റ് പോലെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. മഴയോടൊപ്പം താഴ്ന്നിറങ്ങിയ ആകാശം, നിലത്തുരുമി നിൽക്കുന്ന ആ അപരിചിത സമതലത്തിലൂടെ ഓടുന്ന ഒരു ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത്ഭുതത്തോടെ ചുറ്റും മിഴിച്ചു നോക്കി. ഈ യാത്രക്കാരുടെയൊപ്പം പോകുന്ന ആരാണ് ഞാൻ? എന്താണ് എൻ്റെ പേര്? ഈ മഴയിൽ പൊതിഞ്ഞ സമതലം ഏതാണ്? ഈ മുല്ലപ്പൂമണം എവിടെ നിന്ന് വരുന്നു? എൻ്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുടിക്കെട്ടിലെ മുല്ലപ്പൂമാലയിൽ നിന്ന് ഒരുറവ പൊട്ടിയൊഴുകും പോലെ കാറ്റിലൂടെ പിന്നിലേക്ക് പറക്കുന്ന സുഗന്ധത്തിൻ്റെ പ്രളയമാണ് എന്നെ നയിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ സ്നേഹത്തോടെ ആ സുഗന്ധത്തിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് മുല്ലപ്പൂമാലയുടെ ഉടമസ്ഥ എന്തിനോ തലതിരിച്ച് ചാന്തിട്ട കണ്ണുകൾ കൊണ്ടും വെള്ളിപ്പൊട്ടിട്ട നെറ്റികൊണ്ടും നിശബ്ദങ്ങളായ ഇരുണ്ട ചുണ്ടുകൾ കൊണ്ടും എന്നെ നോക്കി. ഞാൻ പരിഭ്രമിച്ച് തണുപ്പുകൊണ്ടെന്ന പോലെ എൻ്റെ കോണിലേക്ക് ചുരുണ്ടുകൂടി. ഇനി എന്ത്? ഞാൻ എന്തു ചെയ്യും? ആരാണ് ഞാൻ? ഞാൻ ജനലൽപ്പം തുറന്ന് കുറച്ച് മഴത്തുള്ളികൾ കണ്ണീരിനോടൊപ്പം എൻ്റെ മുഖത്തേക്ക് വീഴാൻ അനുവദിച്ചു. യാത്രയുടെ അന്ത്യമറിഞ്ഞുകൂടാത്ത കൈമോശം വന്ന എനിക്കു വേണ്ടി മരണനിമിഷത്തിലെന്ന പോലെ ഞാൻ അല്പാൽപ്പം കരഞ്ഞു. അപ്പോൾ എന്നെ നടുക്കിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ മുടിക്കെട്ടിൽ നിന്ന് ഒരു മുല്ലപ്പൂ അടർന്ന് ഒരു വെളുത്ത പ്രകാശം പോലെ എൻ്റെ മടിയിലേക്ക് വീണു. ഞാനൊരു നിമിഷം ആ പൂവിനെ അവിശ്വാസത്തോടെ നോക്കിയിരുന്നു. എന്നിട്ട് അത് കയ്യിലെടുത്ത് എൻ്റെ കണ്ണീർ നനച്ച കവിളത്ത് ഉരുമ്മി മണത്തു. തണുപ്പും മൃദുത്വവും വെളിച്ചവും ഉണ്ടായിരുന്നു ആ പൂവിന്. അതിൻ്റെ സുഗന്ധം എന്നെ നിർത്താതെ തലോടി. അതിൻ്റെ പ്രകാശം എൻ്റെ മേൽ പൊഴിഞ്ഞു വീണു. മഴത്തുള്ളികൾക്കൊപ്പം അതെന്നെ ആശ്ലേഷിച്ചു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ പൂവിനെ വീണ്ടും മണത്തു. ഈ മുല്ലപ്പൂവ് ഞാൻ വെച്ചോട്ടെ. അവൾ ഇരുണ്ട ചുണ്ടുകൾ തുറന്ന് വെളുത്ത പല്ലുകളുടെ മാദകമായ മന്ത്രവാദത്തിൽ എന്നെ മയക്കിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ ശ്വാസം മുട്ടിക്കൊണ്ട് എൻ്റെ നെഞ്ചിൻ്റെ താളത്തിനൊപ്പം പറഞ്ഞു, എനിക്കും എനിക്കും എനിക്ക് നിന്നെയും മനസ്സിലായി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി.
1: കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത് സക്കറിയ രചിച്ച പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ 2026-27 അധ്യയന വർഷത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. BA ഹിന്ദി, MA ഹിന്ദി, BEd ഹിന്ദി, കേട്ടറ്റ്, കാറ്റഗറി 3 എന്നിവയാണ് അടി

0: അടിസ്ഥാന യോഗ്യത, എംഎഡ് എംഎ എഡ്യൂക്കേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872332340. ഒരു നമ്പർ കൂടി 94467883200. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ. മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയുടെ ഒപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10 മണിക്ക് അയ്യന്തോൾ കളക്ടറേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 04872331702. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872331702. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12-10 മണിക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. മാസ ശമ്പളം 44,100 രൂപ. വിശദ വിവരങ്ങൾ അറിയുന്നതിന് KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്നിവ സന്ദർശിക്കുക. ഫോൺ നമ്പർ 04942686214. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04942686214. തൃശ്ശൂർ ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വിവിധ ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകൾ, രാത്രികാല അത്യാഹിത മൃഗചികിത്സാ സേവനം, മൊബൈൽ സർജറി യൂണിറ്റ് എന്നിവയിലേക്ക് ഡ്രൈവർ കം അറ്റൻഡൻ്റുമാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. SSLC യോഗ്യതയും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 12-11:30 തൃശൂർ പറവട്ടാനിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872361216. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872361216. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. ആകാശവാണി നിറവിന്റെ 90 വർഷങ്ങൾ. തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ല വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ PI തങ്കച്ചനുമായി അഭിമുഖം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:15 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ വിദ്വാൻ MSN മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയ ജയപ്രകാശ് ശർമ്മ. 6:00 ഉഷമല്ലേരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ശിവസ്തുതികൾ. PJ ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. 6:35 ഐവിഷനായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണി

0: ഗ്രാമക്ഷേമ വാർത്തകൾ. ഏഴാഞ്ചന് ഡോക്ടർ പ്രിൻസ് ഈപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ജൈവ കൃഷിയിൽ ജൈവവളങ്ങളുടെ പ്രസക്തി. വി കെ ശ്രീധരൻ സംസാരിക്കുന്നു. ഏഴ് പത്തിന് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത. ഏഴ് പതിനഞ്ചിന് റീഗൽ ജോലി സിക്കണ്ടവാര്യ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യഭാഗം അജിത സുരേഷ് ചൊല്ലുന്നു. ഏഴ് ഇരുപതിന് സൈമൻസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. ഏഴ് ഇരുപത്തിയഞ്ചിന് മലയാളത്തിൽ വാർത്തകൾ. ഏഴ് മുപ്പത്തിയഞ്ചിന് മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. ഏഴ് നാൽപ്പതിന് തൊഴിലവസര വാർത്തകൾ. ഏഴ് നാൽപ്പത്തിയഞ്ചിനും പത്ത് പതിനഞ്ചിനും ചലച്ചിത്ര ഗാനങ്ങൾ. ഏഴ് അൻപതിന് ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ഏഴ് അൻപത്തിയഞ്ചിന് അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. എട്ട് മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. പുതിയ അധ്യയന വർഷവും കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവും. ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു ആദ്യഭാഗം. 8:45 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ട്. 9:15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് ഒന്നാം ഭാഗം. CS അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, MD പോൾ കീബോർഡ്, പോൾ സി ഗിറ്റാർ, G ഗോവിന്ദകുമാർ പാശ്ചാത്യ താളവാദം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജോലി സിക്കണ്ടവാര്യ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 മലയർ കളിപ്പാട്ട് വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശത്താര കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 90 നിറവിൽ ആകാശവാണി. നവതി ആഘോഷിക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പ്രത്യേക തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 40. 2:30 സ്വരസാഗരം ശ്രീപാദ പിന്നാക്കപ്പാണി പാടിയ കൃതികൾ. ലാൽഗുഡി G ജയരാമൻ വയലിൻ, മുരുകഭൂപതി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ല വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുമീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഡോക്ടർ ശ്രീവത്സൻ ജയമേനോന്റെ സംഗീത കച്ചേരി. ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ, ശ്രീ നാഞ്ചിൽ AR അരുൾ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz-ൽ രാവിലെ 10:30 ഉച്ചയ്ക്ക് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി തൃശൂർ.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ ടീ
3: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
2: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
3: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
2: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ആകാശവാണി തൃശൂർ.
5: സമകാലികം.
1: ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത് 1927 മുംബൈയിലും കൊൽക്കത്തയിലുമായി ആരംഭിച്ച സ്വകാര്യ പ്രക്ഷേപണ നിലയങ്ങൾ 1930 ബ്രിട്ടീഷ് സർക്കാർ ദേശസാൽക്കരിച്ചു. പിന്നീട് 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2026 June 8 ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് 90 വയസ്സ് തികയുകയാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക വികാസത്തിന്റെയും

0: ദൈവാന്വേഷണത്തിന്റെയും പ്രക്ഷേപണ കലയുടെയും ചരിത്രത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ തങ്കലിപികളിലാണ് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് 1956 ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇക്കാലം വരെയും ആകാശവാണി ജനങ്ങളുടെ ഒരുമയ്ക്കു വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയും സാംസ്കാരിക ഉന്നതിയും മുൻനിർത്തി പ്രവർത്തന നൈതികതയോടെ ജനങ്ങളുടെ ക്ഷേമത്തിനും വിനോദത്തിനും അറിവന്വേഷണത്തിനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശവാണി ഒപ്പമുണ്ടായിരുന്ന ഈ 90 വർഷങ്ങൾ നമുക്കെങ്ങനെ അനുഭവപ്പെട്ടു? സമകാലികം ചർച്ച ചെയ്യുന്നു.
1: നമുക്ക് ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള ഒന്നാണ് ആകാശവാണി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര്. വാർത്തയധിഷ്ഠിതമാക്കിയുള്ള പൊതുവിവരങ്ങൾ, സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സിനിമാ പാട്ടുകൾ, ലളിതഗാനങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇടക്കാലത്ത് ഇതര മാധ്യമങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ തള്ളിക്കയറ്റത്തിൽ റേഡിയോ അവഗണിക്കപ്പെടുകയും അതിന്റെ പ്രചാരം പുറകോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി വലിയ ഒരു തിരിച്ചുവരവ് റേഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശവാണി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്.
0: മുതിർന്ന പത്രപ്രവർത്തകനും മുൻ ലോകസഭാംഗവുമായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സമകാലികത്തോട്,
1: ടെലിവിഷൻ ഒക്കെ എത്തിയിട്ടില്ലാത്ത ഒരു കാലത്താണ് ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത്. അന്ന് പത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഇതര മാധ്യമം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് റേഡിയോ ആണ്. മാധ്യമം എന്ന വാക്കുപോലും നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരു കാലത്ത് ഏക മാധ്യമം അത് പത്രമായിരുന്നു. കടലാസിൽ അച്ചടിച്ചു വരുന്നത് നോക്കി വായിക്കുക. അതിനപ്പുറത്ത് മറ്റൊരു മാധ്യമം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വായനയ്ക്ക് പകരം കേൾവി, മറ്റൊരു ഇന്ദ്രിയത്തെ നാം പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അതാണ് റേഡിയോ. റേഡിയോയിലൂടെ നമ്മൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. മാർഷൽ മക്ലൂഹൻ പ്രസിദ്ധമാക്കിയ ഒരു തത്വമുണ്ടല്ലോ, മീഡിയം ഈസ് ദ മെസ്സേജ് എന്നുള്ളത്. മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുൻപ് മക്ലൂഹൻ പറഞ്ഞ ഒരു കാര്യമാണത്, മീഡിയം ഈസ് ദ മെസ്സേജ്. വാസ്തവത്തിൽ റേഡിയോയുടെ കാര്യത്തിൽ അത് പൂർണ്ണമായും ശരിയാണ്. റേഡിയോ എന്ന മീഡിയം നമ്മുടെ ജീവിതത്തെ എപ്രകാരമൊക്കെ സ്വാധീനിച്ചു, ഗുണപരമായ മേന്മ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് റേഡിയോ 90 എത്തി എന്ന നല്ല വാർത്ത കേൾക്കുന്നത്. അതൊരു ചെറിയ പ്രായം തന്നെയാണ്. ചെറിയ കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച, വലിയൊരു പരിവർത്തനം നമ്മെ സജ്ജമാക്കിയ ഒരു മാധ്യമം ആയിരുന്നു റേഡിയോ. ആകാശവാണി വാർത്തകൾ കേൾക്കുന്നതിന്റെ ഒരു ഒരു സുഖം, നമ്മുടെ ഭാഷയുടെ പ്രൗഢി, അതെങ്ങനെയാണ് മലയാളം സംസാരിക്കേണ്ടത് എന്ന അറിവ്, ഇതൊക്കെ നമുക്ക് പകർന്നു തന്നത് റേഡിയോ ആണ്. മറ്റൊന്ന്, എല്ലാ മനുഷ്യരും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നത് റേഡിയോയിലൂടെയായിരുന്നു. ഇതര സംഗീത പരിപാടികളും ലളിതഗാനങ്ങളും ഒക്കെ ജനകീയവൽക്കരിച്ചത്, അതിലേക്കെല്ലാം ജനങ്ങളെ ആകർഷിച്ചത് റേഡിയോ എന്ന ആ മാധ്യമത്തിന്റെ മാസ്മരികതയിൽ ആയിരുന്നു. 90 എത്തി എന്ന് പറയുമ്പോൾ നവതിയുടെ എല്ലാ ആശംസകളും ആകാശവാണി എന്ന ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് നേർന്നുകൊണ്ട് നല്ല നല്ല സന്ദർഭങ്ങൾ അർത്ഥവത്തായി ആഘോഷിക്കുന്നതിനുള്ള അവസരം നമ്മുടെ പ്രിയപ്പെട്ട ആകാശവാണിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
0: ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ആകാശവാണി ദൂരദർശൻ നിലയങ്ങളിലെ ആദ്യത്തെ വനിതാ ന്യൂസ് എഡിറ്ററുമായിരുന്ന KA ബീന,
2: കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ ഒരു ദശകം കുറയുന്ന, അതായത് 90 വർഷങ്ങൾ ആകാശവാണി ഇവിടെ ഉണ്ടായിരുന്നു. പല പല തലമുറകളെ പല തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടുണ്ടായിരുന്നു. മാധ്യമ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയിൽ അല്ലെങ്കിൽ റേഡിയോയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകമാസങ്ങളും നടത്തിയിട്ടുള്ള മാധ്യമ പഠനങ്ങളിൽ തന്നെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഏറ്റവും അവസാനം ഇല്ലാതാകുന്ന മാധ്യമമായിരിക്കും റേഡിയോ എന്ന്. അതൊരു ശ്രദ്ധ മാധ്യമം എന്നുള്ള നിലയ്ക്ക് അതിന് അത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്. മാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പല കാര്യങ്ങളും എന്നെ റേഡിയോ ആകർഷിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആകാശവാണി നിലനിർത്തുന്ന സ്ത്രീപക്ഷ നിലപാട്, പ്രിന്റ് മീഡിയയിലാണെങ്കിലും ദൃശ്യമാധ്യമത്തിലാണെങ്കിലും സ്ത്രീയെ എങ്ങനെയാണ് ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു രീതിയിൽ ഉപയോഗിക്കാനും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ റേഡിയോയുടെ ഒരു വലിയ പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ മാന്യമായി ചിത്രീകരിക്കാനും സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കാനും റേഡിയോ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് റേഡിയോയോടുള്ള താല്പര്യത്തിന്റെ ഒരു വലിയ ഘടകം. ഉള്ളതാണ്. മറ്റൊന്ന് ഭാഷയാണ്. മലയാള ഭാഷയെ ഇപ്പോഴും ഉച്ചാരണ ശുദ്ധിയിലാണെന്നുണ്ടെങ്കിലും നാനാവിധത്തിലുള്ള ഉപയോഗത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ശുദ്ധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാധ്യമമാണ് റേഡിയോ. മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ഭാഷയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചപ്പോ ആകാശവാണിയും ആകാശവാണിയുടെ പരിപാടികളും ശുദ്ധ ഭാഷ ഉപയോഗിക്കാനും വരും തലമുറകൾക്ക് വേണ്ടി ആ

0: ഭാഷക്കാത്തു വെക്കാനും ശ്രമിച്ചു എന്നുള്ളതും അതിന് വിജയിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വാർത്തകളുടെ സത്യസന്ധത, പരിപാടികളിൽ പുലർത്തുന്ന ആർജവം, അതൊക്കെ പ്രത്യേകതകളായി പറയാം. ആധികാരികതയും വിശ്വാസ്യതയും ഇത്രയും വർഷമായിട്ട് പഴയ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ചരിത്രം നോക്കുമ്പോൾ റേഡിയോ മലയാളിയുടെ ജീവിതത്തെ എത്ര മാത്രമാണ് സ്വാധീനിച്ചിട്ടുള്ളത്, എത്ര മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും, സാക്ഷരതാ പ്രസ്ഥാനം നടന്ന കാലത്താണെങ്കിലും, കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും, തൊഴിൽ രംഗത്താണെങ്കിലും ഒക്കെ സ്ത്രീകളുടെ മുന്നോട്ടുള്ള ഗതിക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ എത്ര എത്ര തലത്തിലാണ് നമ്മുടെ റേഡിയോ സഹായകമായിട്ടുള്ളത് എന്ന് ചരിത്രത്തിലുണ്ട്. വയലും വീടും, ബാലലോകം, മഹിളാലയം തുടങ്ങിയുള്ള നിരവധി പരിപാടികൾ സാമൂഹ്യ വികസനത്തിന് വലിയ സഹായം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാധ്യമ ചരിത്രത്തില് റേഡിയോ വാർത്തകൾക്കുള്ള സ്ഥാനം ഒട്ടും ചെറുതല്ല. 2007 റേഡിയോ വാർത്താ പ്രക്ഷേപണത്തിന്റെ 50th വാർഷികം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ അന്ന് ആകാശവാണിയുടെ വാർത്തകളുടെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി. ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ രംഗത്തെയും സാഹിത്യ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും കലാരംഗത്തെയും ഒക്കെ എല്ലാവരും തന്നെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ എത്തുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അവരിൽ നിന്നൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള തലമുറ അവരുടെ കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തെ റേഡിയോ എത്ര പോസിറ്റീവായി സ്വാധീനിച്ചു എന്ന് വികാര നിർഭരമായി തന്നെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ നമ്മളിപ്പോഴും ചെല്ലുമ്പോഴും ആ ചെറിയ പെട്ടിയിൽ രാവിലെ സ്വാശിതം മുതൽ രാത്രി റേഡിയോ സ്റ്റേഷൻ അടയ്ക്കുന്നത് വരെ പരിപാടികൾ കേൾക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. 90th വാർഷികം ആഘോഷിക്കുന്ന കാലത്തിനിടയിൽ നമുക്കറിയാം, FM റേഡിയോകൾ വന്നു, കമ്മ്യൂണിറ്റി റേഡിയോകൾ വന്നു, ഇന്റർനെറ്റ് റേഡിയോ വന്നു, റേഡിയോയ്ക്ക് പല പല പല ഭാവങ്ങളുണ്ടായി. എങ്കിൽ പോലും നമ്മുടെ AM/FM ബ്രോഡ്കാസ്റ്റിൽ കൂടിയുള്ള ആകാശവാണിയുടെ പരിപാടികൾക്ക് അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഇഷ്ടത്തോടുകൂടി തന്നെ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും ആദ്യം വരുന്ന തലമുറകളെ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങളും കൂടി ഇതിനകത്ത് സന്നിവേശിപ്പിക്കാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ആകാശവാണിക്ക് ഇനിയും ജീവിതത്തിലെ ഒരു സന്തോഷമായി, സംതൃപ്തിയായി നിലനിൽക്കാൻ കഴിയും.
1: മുതിർന്ന പത്രപ്രവർത്തകനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖല മുൻ ഡയറക്ടറുമായ ഡോക്ടർ S.അനിൽകുമാർ വടവാതൂർ സമകാലികത്തോട്
2: എത്ര കുലീനതയുള്ള പേരാണ് ആകാശവാണി എന്നത്. ആകാശത്തിൽ നിന്ന് വരുന്ന വാണി അഥവാ ശബ്ദം, പക്ഷേ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു ശബ്ദം മാത്രമായിരുന്നില്ല ആകാശവാണി. ഭാരതത്തിലെ 90% ജനവിഭാഗത്തിൻ്റെ ആവേശമായിരുന്നത്, ഭാരതത്തിലെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആകാശവാണി. വാൾട്ടർ കോഫ്മാൻ രൂപം കൊടുത്ത ശിവരഞ്ജിനി രാഗത്തിലുള്ള ഉണർത്തുപാട്ട് മുതൽ എത്രയോ മനോഹരമായ ശബ്ദങ്ങൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആളുകളെ ആവേശം കൊള്ളിച്ചതാണ് ആകാശവാണി. നമുക്കറിയാം 1947 ഔദ്യോഗികമായി ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമായി പിറവിയെടുത്തത് മുതൽ വിവിധ ഭാഷകളെ, സംസ്കാരത്തെ, ജീവിത രീതിയെ എല്ലാം ഒരുമിപ്പിക്കാൻ ഈ ആകാശവാണിക്ക് കഴിഞ്ഞു. ആളുകളെ ഏകോദര സഹോദരന്മാരാക്കി മാറ്റാൻ പറ്റി. കാരണം അന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ജാതി, വിവിധ ആചാരം, വിവിധ ഭക്ഷണ രീതി, ഇങ്ങനെ സാംസ്കാരികമായി വിഭജിച്ചു കിടന്ന ആളുകളെ മുഴുവൻ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ അന്ന് ആകാശവാണി അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ദേശീയ ഉദ്ഗ്രഥനം എന്ന വാക്കിന് അർത്ഥം ഉണ്ടാക്കിക്കൊടുത്തത് ആകാശവാണി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു. കോടിക്കണക്കിന് വിശക്കുന്ന വയറുകൾ, അവർക്ക് ഭക്ഷണം നൽകണം. നിരക്ഷരരായ കോടിക്കണക്കിന് ആളുകൾ, അവർക്ക് സാക്ഷരരാകണം. സാക്ഷരതയിലൂടെ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം. സാമൂഹികപരമായി അടിച്ചമർത്തപ്പെട്ട ആളുകളെ കൈപിടിച്ച് ഉയർത്തണം. സർവോപരി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം. ഇതൊക്കെ ചെയ്തത് ആകാശവാണിയാണ് എന്ന് പറയാൻ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് എന്താണ് എന്ന് പോലും അറിയാതിരുന്ന നിരക്ഷരരായ ശതകോടി ആളുകളെ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കി, വോട്ടിംഗ് പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കി അവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്നത് ആകാശവാണിയായിരുന്നു. ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്തെ വിശക്കുന്ന വയറുകൾക്ക് പെട്ടെന്ന് ആശ്വാസം നൽകിയ വലിയൊരു സംഭവമായിരുന്നു ഭാരത സർക്കാരിൻ്റെ രൂപം കൊടുത്ത ഹരിത വിപ്ലവം. അന്ന് തഞ്ചാവൂരിൽ സൗത്ത് ഇന്ത്യയുടെയൊക്കെ ഒരു നെല്ലറയായിരുന്നല്ലോ. ഹരിത വിപ്ലവത്തിന് ആക്കം കൂട്ടിയ ഒരു പുതിയ നെൽവിത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-8 ആയിരുന്നു. ആ നെൽവിത്ത് ഓരോ കർഷകൻ്റെയും പാടത്തെത്തിക്കാനും അതിന് 100 മേനി കൊയ്തെടുത്ത് ആളുകളുടെ വിശപ്പകറ്റാനും

0: സഹായിച്ച ആകാശവാണികൾ. അന്നു മുതൽ എത്രയോ കാലം ഈ നെൽവിത്ത് റേഡിയോ നെല്ല് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് മാത്രം മതി റേഡിയോയുടെ ശക്തി എന്താണ്, ആകാശവാണിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമുക്ക് ഫാം ആൻഡ് ഹോം, വയലും വീടും പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ പരിപാടിയിൽ കൂടി എത്ര പേർക്കാണ് കൃഷിയുടെ നവനവങ്ങളായ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് യുവാക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന യുവാണിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ബാലരംഗം ഏറ്റവും കൂടുതൽ സഹായിച്ചാണ്. ശാസ്ത്രിജിയുടെ കാലത്തെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുതൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സാധാരണക്കാരിൽ എത്തിച്ചത് എങ്ങനെയാണ്? ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം, ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിച്ചത് മറ്റു മാധ്യമങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആകാശവാണി. തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ നേരിടാനുണ്ട്. പക്ഷേ ആകാശവാണി ഉണ്ടാക്കിയെടുത്ത ജനകീയമായ അടിത്തറ, സാമൂഹ്യപരമായ അടിത്തറ, ഒരാത്മവിശ്വാസം, അതൊരിക്കലും നഷ്ടപ്പെടില്ല. പുതിയ പുതിയ വെല്ലുവിളികൾക്ക് യോജിച്ച രീതിയിൽ കണ്ടന്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ചെയ്താൽ ഈ മാധ്യമം ഉയർന്നുയർന്നുയർന്നു പോകുമെന്നുള്ളതാണ്. കേവലം ഒരു സെറ്റിനകത്തു നിന്ന് ചില ശബ്ദങ്ങൾ, ചില സംഗീതങ്ങൾ, ചില സാംസ്കാരിക അനുരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മാധ്യമം എന്നതിലുപരിയായി ഇന്ത്യയിലെ കോടാനുകോടി ആളുകളുടെ ഹൃദയത്തിൽ ചേർന്നിരിക്കുന്ന ഒരു പദമാണ് ആകാശവാണി. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസ്യത തന്നെയാണ്. നമ്മുടെ സാക്ഷരതാ യജ്ഞത്തിനൊക്കെ എത്ര നിരക്ഷരരെയാണ് നവ സാക്ഷരർ ആക്കിയതെന്നും എത്ര നവ സാക്ഷരരെയാണ് സാക്ഷരരാക്കിയതെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു സംഭാവനയാണ് ജനാധിപത്യ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ. ശരിക്കും നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്ന വാക്ക് പറയുമ്പോൾ പോലും നാരോകാസ്റ്റ് എന്ന വിഭാഗത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഓരോ സെഗ്മെന്റിനെയും, പ്രത്യേകിച്ച് FM റേഡിയോ പ്രചുര പ്രചാരത്തിൽ എത്തിയതോടെ ഓരോ ജനകീയ സെഗ്മെന്റിനെയും കേറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒത്തു വളരാനായിട്ടും ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: ബഹുജന സുഖായ ബഹുജന ഹിതായ എന്ന ആപ്ത വാക്യത്തിൽ ഊന്നിക്കൊണ്ട് പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വിശ്വാസ്യതയോടെ, ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടെ ആകാശവാണി കഴിഞ്ഞ 90 വർഷമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയൊട്ടാകെ ആകാശവാണിക്ക് 591 നിലയങ്ങളുണ്ട്. 23 ഭാഷകളിലും 179 പ്രാദേശിക ഭാഷകളിലും പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. വാർത്തകൾ, വാർത്താധിഷ്ഠിത പരിപാടികൾ, ശാസ്ത്ര വിഷയങ്ങൾ, കൃഷി, സംഗീതം, നാടകം, ചലച്ചിത്രം, സാഹിത്യം, പാരമ്പര്യ ഈണങ്ങൾ, തനത് കലകൾ തുടങ്ങി ഭാരതത്തിലെ 98% ജനങ്ങളിലും ആകാശവാണി പ്രിയത്തോടെ എത്തിച്ചേരുന്നു. അച്ചടി മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ജനങ്ങൾക്കിടയിലേക്ക് കടന്നുവന്ന് ദൃശ്യ, ശ്രവ്യ, സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധങ്ങളായ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഇക്കാലത്തും ഏറ്റവും പ്രിയപ്പെട്ട സഹചാരിയായി മനുഷ്യന്റെ സങ്കടങ്ങളിലും സന്തോഷത്തിലും അവനെ ചേർത്തു പിടിച്ച് അറിവന്വേഷണങ്ങൾക്ക് കൂട്ടായി ആകാശവാണി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ യാത്രയിൽ ശ്രോതാക്കളാണ് ആകാശവാണിക്ക് കൂട്ടായിരുന്നത്. ഇനിയുള്ള യാത്രയിലും പ്രിയ ശ്രോതാക്കൾ ഒപ്പമുണ്ടാകുമെന്ന് ആകാശവാണി പ്രതീക്ഷിക്കുന്നു.
2: സമകാലികം സമാപ്തം.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSയിലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന,

0: നാഷണൽ ഫ്രഷ് സ്കീം, കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽസമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ VC പ്രമോദ്. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, they reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. Both sides discussed ways to further strengthen cooperation in a wider range of areas, including political affairs, defense and security, maritime cooperation, trade and investment, pharmaceuticals and healthcare, digital technology, energy, connectivity, space, education, consular matters, culture and people-to-people exchanges. Dr. Jayashankar and Mr. Sugiono welcomed the growing momentum in bilateral ties and agreed to hold the next Joint Commission meeting at a mutually convenient date in the near future. West Bengal Women and Child Development and Social

0: Karsiong, Kalimpong and Siliguri will soon be developed as five Himalayan cities. She said strict measures will be taken to improve urban infrastructure and cleanliness. Union Science and Technology Minister Dr. Jitendra Singh has said the Narendra Modi government has transformed India in the past 12 years into an aspirational nation driven by opportunity, innovation and self-belief. Speaking to media, Dr. Singh said governance reforms, technological democratization and citizen-centric policies have fundamentally changed the way people of the country view their future prospects. He said India's space economy, currently valued at nearly $9 billion, is expected to grow to about $45 billion over the next 7 to 8 years. Today is the last day to submit applications for verification of issues observed and re-evaluation of answers on the post-result services portal for class 12th examination. In a social media post, the Central Board of Secondary Education said that the portal will remain open until midnight. It asked the students to complete and submit their applications before the deadline. Prime Minister Narendra Modi has congratulated Major Abhilasha Barak on being conferred the UN Military Gender Advocate of the Year Award. In a social media post, he said the honour recognises Major Barak's exemplary service and India's long-standing contribution to United Nations peacekeeping efforts. Mr. Modi said her achievement is an inspiration to countless young Indians, especially the nation's daughters, who aspire to serve the country and humanity. Major Barak is currently serving with the UN peacekeeping mission in Lebanon as an engagement team commander and gender focal point. The India Meteorological Department has forecast widespread rainfall across the country for the next 2 to 3 days as southwest monsoon advances while heatwave conditions continue to persist in parts of north and central India. Central Arabian Sea, Maharashtra, Karnataka, Andhra Pradesh, parts of Telangana, southwest and north Bay of Bengal and northeastern states have favorable conditions for the advancement of monsoon during the next 2 to 3 days. Meanwhile, the Met Department has forecast heatwave conditions over Delhi, Punjab, Haryana, Chandigarh, West Rajasthan and coastal Andhra Pradesh for the next 4 days. In cricket, Afghanistan were 113 for 5 in their first innings at stumps on day 2 of the one-off test against India in New Chandigarh, trailing by 451 runs. Rehmat Singh remained unbeaten on 43 at the end of play. For India, debutant Manav Sutar picked up 3 wickets while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings in a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Indian wrestlers continued the impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61kg category, defeating Kazakhstan's Asil Aitikhan 6-0 in the final. And that is the end of this news bulletin.
1: Akashavani. Jilla Vrittantham. Inna Pathanamthitta Jilla. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
2: 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാര നിറവിലാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാര വിഭാഗം 3rd സ്ഥാനം നേടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കൽ, രോഗികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനം, ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16th സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൗകര്യം ലഭിക്കും.

0: ഭവന പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിന് മുമ്പായാണ് SC.census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1 ആരംഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ H-ൽ തുടങ്ങുന്ന 11-അക്ക സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ.
3: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
5: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
4: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിൽ ഊന്നിയ ചിത്രകല? ഉത്തരം: പിച്ചായ് ചിത്രകല. പിച്ചായ് എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം പിന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നവ എന്നാണ്. പുഷ്ടിമാർഗ പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലെ തുണിത്തര പശ്ചാത്തലത്തെ ഇത് സൂചിപ്പിക്കുന്നു. രാജസ്ഥാനിലെ നാഥ്ദ്വാരയിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്നത്തെ ചോദ്യം: ഏതാണ് രാജസ്ഥാനിൽ ഉത്ഭവിച്ച കൃഷ്ണഭക്തി പാരമ്പര്യത്തിൽ

0: ചിത്രകല? ഉത്തരം: പിച്ചായ് ചിത്രകല. പിച്ചായ് എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം പിന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നവ എന്നാണ്. പുഷ്ടിമാർഗ പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലെ തുണിത്തര പശ്ചാത്തലത്തെ ഇത് സൂചിപ്പിക്കുന്നു. രാജസ്ഥാനിലെ നാഗ്ദ്വാരയിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത്. ഇനി ഇന്നത്തെ ചിന്താ വിഷയം: വിശ്വസനീയനാകുക എന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അഭിനന്ദനമാണ്. ജോർജ് മക്ഡൊണാൾഡ്. വിശ്വസനീയനാകുക എന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അഭിനന്ദനമാണ്. ജോർജ് മക്ഡൊണാൾഡ്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താ വിഷയം. പുനഃപ്രക്ഷേപണം:
1: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

നാളെ രാവിലെ 8:45 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ട്.

നാളെ രാവിലെ 9:15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് 1-ാം ഭാഗം CS അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, MD പോൾ കീബോർഡ്, പോൾസി ഗിറ്റാർ, ജി ഗോവിന്ദകുമാർ പാശ്ചാത്യ താളവാദം.

0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് 90-ന്റെ നിറവിൽ ആകാശവാണി നവതി ആഘോഷിക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പ്രത്യേക തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 19:52. ഇനി 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രുയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യ വാർത്താഹ. നവദില്യാം ഭാരത് ഇന്തോനേഷ്യ ദേശയോ സംയുക്തായോഗസ്യ ഉപവേശനം സമ്പന്നം. ദ്വൈപാക്ഷിക വാർത്തായാം ഉഭയപക്ഷൌ സാമരിക സഹഭാഗിത്വം സുദൃഢീകരണായ സഹമതൌ അഭവതാം. ഗൃഹമന്ത്രിണാ അമിത്ഷാഹേന അന്താരാഷ്ട്രീയ സീമായാം വിത്തീയ സമ്പത്തി വ്യവഹാരേഷു സൂക്ഷ്മ നിരീക്ഷണായ ആഹൂതം. CBSE അദ്യ മധ്യരാത്രൌ ദ്വാദശി കക്ഷായാഃ പുനർമൂല്യാങ്കനായ ആവേദനസ്യ വേവ് ഫലകം സമാപയിഷ്യതി. രാഷ്ട്രീയ പുരസ്കാർ വിജേത മലയാളം അഭിനേത സലീം കുമാര കൊച്ചിനഗരെ ദിവംഗത. ആഗാമി ദ്വിത്രി ദിനേഷു സമ്പൂർണേ ദേശേ വ്യാപക വൃഷ്ടി ഭവിഷ്യതി ഇതി IMD ഇത്യനേന പൂർവാനുമാനം പ്രകടിതമസ്തി. അപി ച ഭാരതീയ മല്ലക്രീഡകാഃ മംഗോളിയായാഃ ഉലാൻബട്ടാർ ഓപ്പൺ ക്രീഡായാം ഭാരതസ്യ കൃതേ ദ്വേ സ്വർണപദകേ ദ്വേ കാസ്യപദകേ ച വിജിതവന്തഃ. അഥ വാർത്താഹ വിസ്തരേണ. ഭാരത് ഇന്തോനേഷ്യ ദേശയോ സംയുക്തായോഗസ്യ ഉപവേശനം അദ്യ നവദില്ലി നഗരെ സമ്പന്നം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ തഥാ തസ്യ ഇന്തോനേഷ്യ ദേശീയ സമകക്ഷി

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് EUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
1: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ആദാമിന്റെ മകൻ അബു. ഗാനരചന റഫീഖ് അഹമ്മദ്. രമേശ് നാരായണൻ സംഗീതം നൽകി. ശങ്കർ മഹാദേവനോടൊപ്പം ആലപിച്ച ഗാനം.

MS പത്മ പാടിയത്. രചന പി ഭാസ്കരൻ. ഈണം പകർന്നത് BA ചിദംബരനാഥ്. ചിത്രം ജന്മഭൂമി.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 8:15 കേൾക്കാം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നും തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ?
1: ചോദ്യം പറയാം, എന്താണ് നാറ്റാഴി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.

0: നമുക്കറിയാം. കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോകുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
2: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അവർ തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് ലെവലിൽ തന്നെ സന്തോഷമുണ്ട്.
1: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
2: പ്രതീക്ഷിച്ചാണ്.
1: ആണോ? ഓക്കെ. അപ്പോൾ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
2: ഞാൻ 2012-13 കാലഘട്ടത്തിൽ ഭാര്യയുടെ ഇഷ്ടത്തിന്, ഭാര്യയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടിൽ ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാമെന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി, പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാലക്കുന്ന കർഷകൻ 150 ലിറ്റർ പാൽ 5 നടന്നു.
1: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
2: അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാലക്കാൻ പറ്റിയത്.
1: അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയും
2: കിട്ടത്തുള്ളൂ.
1: ഇതിനുവേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു?
2: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തിരഞ്ഞെടുത്തു. അതാണ് എൻ്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 കൂടുതൽ എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 ആയപ്പോഴേക്കും അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
1: ഇതൊക്കെ ഒരു പ്രചോദനമായി,
2: ഇതൊക്കെ പ്രചോദനമായിട്ട് വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്, യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താണെന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
1: ഇപ്പോൾ എത്ര പശു ഉണ്ട്?
2: ഇപ്പം 40.
1: അപ്പോൾ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ് അല്ലേ? ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തുവാണ്?
2: നമുക്ക് എണ്ണം കുറച്ച്, ഉൽപ്പാദനം കൂട്ടി, ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 വേണം. 5 അവരുടെ കൂലിയും 50 ചിലവും തീറ്റ ചിലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 കുറച്ച് ഉൽപ്പാദനം കൂടുതലുള്ള പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 നിന്നും 50 പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
1: അപ്പോൾ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യുമല്ലോ?
2: അതെ.
1: ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മൾ സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്.
2: അതെ അതെ.
1: അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
2: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പോൾ അവർക്കൊക്കെ നല്ല പാല് കിട്ടുന്ന പശുവിനെ നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 ക്യാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെവൻ കേൾഡ് ബോർഡിൻ്റെ പ്രീമിയം സെവൻ കുത്തിവെച്ച് അതിൽ ഒരു 4 ഇങ്ങ് പോകുന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവിച്ച് തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോരില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശുക്കൾ.
1: നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്തു.
2: അതെ.
1: അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ എൻ്റെ തീറ്റക്രമങ്ങളാണ്.
2: അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താലും നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെൻറ്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
1: അപ്പോൾ തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
2: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2.80 വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും വയലിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നാടാൻ

0: ാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടാണ് ടി എം ആർ രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ ഒരു കിലോയ്ക്ക് 8 രൂപയോളം വില വരും. പച്ച ചോളം വാങ്ങണമെങ്കിൽ ഇപ്പം 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5 രൂപ 2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നേ ഉള്ളൂ, അതും 2 രൂപ 50 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3 രൂപ 50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
0: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങൾ കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
0: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വരുമ്പോൾ പശുക്കൾക്ക് കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
0: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട് വെളിച്ചം വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്കെപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെൻറ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു താഴത്തെ ഫ്ലോറിങ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ അതെ. ഇപ്പോൾ രീതി വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ പശു പിന്നെ കിടക്കുന്ന ഏരിയ ഒരു 6 അടി രീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിംഗ് ആണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലേക്ക് കിടന്നോളൂ. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
0: എല്ലാം കുടിക്കാനുള്ള പാത്രം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്തേ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തിയായിരിക്കണം എൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് എൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിൻ്റെ ഒരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിൻ്റെ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റിനിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം.
0: മൂത്രം ബയോഗാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സപ്രഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അതും നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടർ വെച്ചിട്ട് ആ വെള്ളം ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 10,000 ലിറ്റർ വെള്ളം ദിവസമാണ് പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 10,000 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു. ഒട്ടും വേസ്റ്റാക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം മുഴുവൻ നമ്മള് യു ബി ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയില് ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്ന താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്.
0: അതെ,
1: പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട്.

0: കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അത് താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
1: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല അയൽഡ് പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ പ്രകാശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടെ കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കും പോലെ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക, അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽ മിക്സർ ചാപ് കാർഡർ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാപ്സാർഡറെ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കുന്ന നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്കും കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമ്മൾ സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
0: സമയത്തുള്ള വാക്സിനേഷൻ,
1: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്ക് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യം സമയവും കൃത്യമല്ല. കാരണം അവരതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴായിക്കോട്ടെ. പക്ഷേ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. അപ്പൊ താങ്കളുടെ ഇപ്പം 50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
1: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാൽ അളക്കാൻ പറ്റി, 40 പശു 1000 ലിറ്റർ പാൽ അളക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേ നിന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
0: ഇപ്പോൾ
1: 20 പശു എന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവുള്ള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
0: ഇപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റു കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തുവായിരിക്കും?
1: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നു വരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്ന കണ്ടിട്ടും ഒന്നും ആ ഒരു പശു ഫാമിലേക്ക് ഇറങ്ങി വരല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഒരു പശു വളർത്താനും ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ്, വിൽക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്ന് കർഷകർക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും, നാളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രീയമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ അതിന് ചിലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകൻ്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട് ഇൻസെൻറ്റീവ് ആയിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കെഎൽഡി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശ്രയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറേ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നുവെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയൊരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാകുന്ന, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മ

0: ഉയർത്താൻ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാർ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടിയൊരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ ഈ പഞ്ചായത്തിന് വണ്ടിക്ക് എണ്ണടിക്കണ പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ് ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം.
1: തങ്കച്ചൻജി, താങ്കൾ പരിപാടി

0: മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ രണ്ടും മൂന്നും പ്രസവമായിക്കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ എട്ടും പത്തും കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തങ്കച്ചൻജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ സർ.
2: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി എയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പ് വിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5%.

0: ശതമാനം എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. പി എം എഫ് ബി വൈയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്. വയനും വേടും സമാപിക്കും.

0: ആകാശവാണി തൃശൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഫോൺ നമ്പർ 8281200673. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494268614. കേരള കാർഷിക സർവകലാശാലയിലൂടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/ELA

0: learning.reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകും. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0487 243 5666. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 0487 237 7773. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
4: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ

0: രംഗത്തെത്തിയത്. നടൻ സലിംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലിംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലിംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കേ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ഐ ഡി കഹതേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഔർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഔർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഔർ സുവിധാജനക് ഔർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യുഎൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം

0: ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21-ന് അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സനിൽകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം.
4: അത്യധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കുന്നത്.
3: അതെ, ഇന്ന് വളരെയധികം സന്തോഷത്തോടെയും നിർവൃതിയോടെയും കൂടെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് ഹാളിൽ June 5 വെള്ളിയാഴ്ചയാണ് ഏവരും കാത്തിരുന്ന ശ്രവ്യോത്സവം ഗംഭീരമായി കൊണ്ടാടിയത്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹാൾ നിറയാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ആ പരിപാടി നമ്മുടെ എല്ലാം മനസ്സിൽ ആനന്ദ സാഗരമായി മാറിയ കാഴ്ചയ്ക്കാണ് അവിടം സാക്ഷ്യം വഹിച്ചത്. കണ്ണിനും കാതിനും കുളിർമയായി പ്രൗഢഗംഭീരമായ വേദിയും സദസ്സും അക്ഷരാർത്ഥത്തിൽ ആകാശവാണിയുടെ കുടുംബ സംഗമം കൂടിയായി. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.
4: ആകാശവാണി 90 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങൾ 1 വർഷമായി ഭാരതത്തിന്റെ പല ഭാഗത്തും നടക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായി ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 ആ പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ സഹകരണമാണ് ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിന് പ്രത്യേക നന്ദി പറയുകയാണ്. ഈ പരിപാടിക്ക് മുൻപ് തന്നെ പരിപാടിയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ ശ്രോതാക്കളും, അതായത് തൃശൂരിൽ നിന്ന് മാത്രമല്ല, കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും പാലക്കാട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ നിന്ന് ഒറ്റയ്ക്കും കൂട്ടമായും എത്തിയ ശ്രോതാക്കളെ കണ്ട് അവരുമായി സംവദിച്ച് ആ സന്തോഷത്തിന്റെ നിർവൃത്തിയിലാണ് ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ആരംഭിക്കുന്നത്.
3: നമ്മുടെ ശ്രവ്യോത്സവത്തിൽ എത്താൻ കഴിയാത്ത കുറെ പേർ നമ്മളോട് സങ്കടം പങ്കുവെച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ശ്രീമതി അമ്മണി രാമൻകുട്ടി നായർ, സോമസുന്ദരൻ, സുധീർ കുമാർ, രാമചന്ദ്രൻ ദേവി.

0: രാമചന്ദ്രൻ തുടങ്ങി ഒട്ടനവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് മൂലമുള്ള സങ്കടം അറിയിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന ശ്രവ്യോത്സവം പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട് നാളെ രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും.
1: ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന ശ്രവ്യോത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒട്ടേറെ ശ്രോതാക്കൾ അതിന്റെ സങ്കടം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. റസാഖ് ആലപ്പാട് അത്തരത്തിലൊരു വ്യക്തിയാണ്. ദുബായിൽ നിന്നാണ് അദ്ദേഹം സന്ദേശമയച്ചിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടിയിലേക്ക് എന്നെയും കുടുംബത്തെയും ക്ഷണിച്ചതിൽ സന്തോഷം. നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പങ്കെടുത്തേനെ. ഞാൻ ഏകദേശം 35 വർഷത്തോളമായി ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. പ്രവാസിയായതിനുശേഷം കുറച്ചുനാൾ വിട്ടുനിന്നുവെങ്കിലും പരിമിതികൾക്കിടയിലും പരമാവധി കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ നവമാധ്യമങ്ങൾ വന്നാലും ആകാശവാണി ഒരു വികാരം തന്നെയാണ്. ഒരിക്കൽ കൂടി എന്റെയും കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു, ഒപ്പം കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എങ്ങനെയാണ് എഴുതുന്നത്? നവതിയുടെ ആഘോഷനിറവിൽ തൃശൂർ ആകാശവാണി 5 ജൂൺ ഒരുക്കുന്ന ശ്രവ്യോത്സവം പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ശ്രുതിലയ സംഗമവും ശ്രോതാക്കൾക്കു വേണ്ടി ഒരുക്കിയ ആകാശവാണിയിലെ എല്ലാവർക്കും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ. അദ്ദേഹം ഇത് 5 ജൂൺ എഴുതിയ കത്താണ്. വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ കേൾക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു.
0: തീർച്ചയായും ശ്രോതാക്കളുടെ ഇംഗിതം കൂടി കണക്കിലെടുത്താണ് ശ്രവ്യോത്സവം പരിപാടിയുടെ പ്രഭാഷണത്തിലെ വിഷയങ്ങൾ തിരഞ്ഞെടുത്തത്.
1: സമകാലികത്തിൽ മില്ലറ്റ് കഫേ, ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പോഷകമൂല്യവും രുചികരവുമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്ന മില്ലറ്റ് കഫേയെക്കുറിച്ച് വിശദീകരിച്ച സമകാലികം തയ്യാറാക്കിയ ശാലിനി പടിയത്തിനും YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ലളിതം, മധുരം, അക്ഷര കേരളം, രാഗപരിചയം തുടങ്ങി എല്ലാ പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ മുരളി മേലേപ്പാട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി പാലാട്ട് എന്ന ശ്രോതാവിന്റെ വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്. ഞാൻ ഏകദേശം 50 വർഷത്തിലധികമായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പണ്ടത്തെ അത്രയില്ലെങ്കിലും കാലത്ത് 6 മണിക്ക് ഓൺ ചെയ്യും, 8 മണിവരെ. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ഒരു പരിപാടിയെങ്കിലും കേൾക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് ഉറപ്പു പറയാം. റേഡിയോ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് വിഷമഘട്ടങ്ങളിൽ കൂടെ കൂട്ടാൻ പറ്റുന്ന സഖിയാണ്. 100 കത്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും, പക്ഷേ പോസ്റ്റ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് മോഹനൻ നെമ്മാറ അയക്കുന്ന സന്ദേശം ഇങ്ങനെ: പ്രിയപ്പെട്ട ആകാശവാണി തൃശൂർ നിലയമേ, 90 നിറവിലൂടെ സഞ്ചരിക്കുന്ന, അല്ല, ജൈത്രയാത്ര തുടരുന്ന ആകാശവാണി സംഘടിപ്പിക്കുന്ന ശ്രവ്യോത്സവം 2026 പരിപാടിയുടെ ക്ഷണം വളരെ സന്തോഷത്തോടെ ഞാനും എന്റെ ഭാര്യ ബിനുമോളും മക്കൾ ദിവ്യ, വിദ്യ എന്നിവരും സ്വീകരിക്കുകയാണ്. ഞാൻ ജോലി സംബന്ധമായി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഉണ്ടാകാത്തതിനാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല എന്ന് സങ്കടത്തോടെ പറയട്ടെ. എന്റെ വലിയൊരു ആഗ്രഹം കൂടെയാണ് ആകാശവാണിയും അതിലെ ആളുകളെയും കാണുകയും കുറെ ശ്രോതാക്കളെ പരിചയപ്പെടുകയും ചെയ്യുക എന്നത്. എന്തായാലും പരിപാടിക്കെല്ലാ ആശംസകളും നേരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയൊരവസരത്തിൽ നേരിൽ കാണാം എന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവം 52 വർഷമായി ആകാശവാണിയുടെ പ്രിയ ശ്രോതാവായ മോഹനൻ നെമ്മാറ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുകയാണ്.
0: ശ്രവ്യോത്സവം പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങൾ വഴി ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പല ശ്രോതാക്കളും. അവയെല്ലാം കൂടി ഒരുമിച്ചു ചേർത്ത് അടുത്തയാഴ്ച വായിക്കാം. നാളെ 5 ജൂൺ ആകാശവാണി 90 വർഷം പ്രക്ഷേപണം പൂർത്തിയാക്കിയതിന്റെ സമാപനമാണ്. അതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തത്സമയ ഫോണിൻ പരിപാടി ഉണ്ടായിരിക്കും. ശ്രോതാക്കൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം.
1: 1 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പുലരിപ്പൂക്കളിലെ ഹരിതത്തിൽ ജലം ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അംബ്രോസ് കൂളിയത്ത് നടത്തിയ പ്രഭാഷണം ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പരിപാടിയായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജലത്തിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട കാലം വിദൂരമല്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴമൊഴി ഇവിടെ അന്വർത്ഥമാകുകയാണ്. എന്തായാലും പ്രഭാഷകൻ വസ്തുനിഷ്ഠമായി തന്നെ ജലത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് ഉചിതമായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പൂർണത്രേയി ജയകുമാർ ശർമ്മ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഉജ്ജ്വലമായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 29 വെള്ളിയാഴ്ചയിലെ ഗാന്ധിമാർഗത്തിൽ ഗാന്ധിജിയുടെ ജീവിത പരീക്ഷണങ്ങളിലേക്ക് ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ട് വി സജീവ് കുമാർ സംസാരിച്ചു.

0: ആരംഭിച്ചത് നന്നായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശാന്തിനി കുട്ടുപാത ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത പൂർണത്രേയി ജയകുമാർ ശർമ്മ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ചിന്തനീയവും കാര്യമാത്ര പ്രസക്തവുമായ വിഷയങ്ങളെ പ്രതിപാദിച്ചൊരു നല്ല സുഭാഷിതമായിരുന്നു അത്.
1: സുഭാഷിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയും വിവിധ പരിപാടികളെക്കുറിച്ച് വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഹരിതം പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. 29-ാം തീയതി ഹരിതം പരിപാടിയിൽ പ്രകൃതിയോടിണങ്ങിയ കൃഷിരീതികളെക്കുറിച്ച് അംബ്രോസ് കൂളിയത്ത് നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ്. ഗാന്ധിമാർഗം പരിപാടിയെ അദ്ദേഹം ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്: ആഹാരത്തെ വെറുമൊരു രുചിയായി കാണാതെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനുള്ള ഉപാധിയായി കണ്ട വ്യക്തിയാണ് ഗാന്ധിജി. അമിത ഉപയോഗം പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഇക്കാലത്ത് മിതമായ ആഹാരം എന്നത് പാഴ്വസ്തുക്കൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. 29-ാം തീയതിയിലെ ഗാന്ധിമാർഗം പ്രസക്തമായിരുന്നു. സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ: ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്ന അവസ്ഥയായ ആസക്തിക്കു പിന്നിലെ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, തലച്ചോറിലെ രാസമാറ്റങ്ങൾ, നിയന്ത്രണവും സ്വാധീനവും, ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയാണ്. 30-ാം തീയതി സ്വാസ്ഥ്യത്തിൽ ആസക്തിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ സെബിൻ കുമാർ സംസാരിച്ചത് വളരെ നന്നായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഹരിതം പരിപാടിയിൽ അംബ്രോസ് കൂളിയത്ത് നടത്തിയ ജലത്തിന്റെ അമിത ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രഭാഷണവും ഏറെ പ്രസക്തമായിരുന്നു എന്ന് മൊയ്തീൻ കുഞ്ഞ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
1: ഹരിതം പരിപാടിയെക്കുറിച്ച് ഇത്തവണ അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. ജലം എത്രത്തോളം കരുതി ഉപയോഗിക്കണമെന്നും പ്രകൃതി വിഭവങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അന്നത്തെ ആ പ്രഭാഷണം. ഇത് ഏറെ വിജ്ഞാനപ്രദവുമായി.
0: ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിവിധ രീതിയിലുള്ള ലൈസൻസ് ലഭിക്കേണ്ട നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് 1-ാം തീയതി ജാഗ്രതയിൽ വിനോദ് കുമാർ PM നൽകിയ വിവരങ്ങൾ ഏവർക്കും ഉപകാരപ്രദമായിരുന്നു. ശാന്തിനി കുട്ടുപാത റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഗുണമുള്ള, അതായത് 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് എന്നിവ കഴിഞ്ഞവർക്ക് തുടർ പഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും അന്വേഷിക്കേണ്ട കോളേജിനെക്കുറിച്ചും അഡ്മിഷൻ തുടരേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തന്നു ഡോക്ടർ TP സേതുമാധവൻ സാർ. ആകാശവാണിക്കും സാറിനും അഭിനന്ദനങ്ങൾ.
1: കത്തുകൾ അയച്ചതിന് നന്ദി.
0: കഴിഞ്ഞ ബുധനാഴ്ച ആരോഗ്യക്കുറിപ്പിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന സാലഡുകളെക്കുറിച്ച് ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജിതൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു എന്ന് മണികണ്ഠൻ സൌത്ത് കൊണ്ടാഴിയിൽ നിന്ന് എഴുതുന്നു. വ്യാഴാഴ്ച MV വിനീത അവതരിപ്പിച്ച സമകാലികം വാർത്താ ഡയറിയും വളരെ നന്നായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അക്ഷരകേരളത്തെക്കുറിച്ച് ചന്ദ്രിക നാരായണൻ കാര്യാട്ടുകരയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു: 24-ാം തീയതി ഞായറാഴ്ച അക്ഷരകേരളത്തിൽ ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം ലാവണ്യ മുല്ലശ്ശേരി പരിചയപ്പെടുത്തിയത് കേട്ടിരുന്നു. തുടർന്ന് പ്രീത വിജയ് ചേലക്കര എഴുതിയ മാതൃഭാഷ എന്ന കവിത സൂര്യമേനോൻ ആലപിച്ചതും നന്നായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ P. പത്മരാജന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മകനും എഴുത്തുകാരനുമായ P. അനന്തപത്മനാഭൻ പങ്കെടുത്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ തൃശൂർ ആകാശവാണിയിൽ അനൗൺസർമാരായിരുന്ന അച്ഛനെയും അമ്മയെയും ഓർമ്മിച്ചുകൊണ്ട് അവതരിപ്പിച്ച പാട്ടുകളും അവതരണവും വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റൈറ്റ് ട്രാക്ക് പരിപാടി വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. പാകം ചെയ്യാതെ കഴിക്കാവുന്ന അവിയൽ, ചമ്മന്തി, പച്ചടി, സാലഡ് എന്നിവയുടെ പോഷകമൂല്യങ്ങളെക്കുറിച്ചും പാചകരീതികളെക്കുറിച്ചും വിശദീകരിച്ച ഡോക്ടർ KS രജിതന്റെ വാക്കുകൾ ഏറെ ഉപകാരപ്പെട്ടു എന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു അവർ. മില്ലറ്റുകളെക്കുറിച്ചുള്ള സമകാലികവും ഏറെ പ്രസക്തമായി. നല്ല അറിവ് പകർന്നു തന്ന ആ പരിപാടി തയ്യാറാക്കിയ ശാലിനി പടിയത്തിനും YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ. ആരോഗ്യജീവിതം എന്ന പരിപാടിയിൽ കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാൻ ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമാ രാംകുമാർ വിശദീകരിച്ചത് ഏറെ ഉപകാരപ്രദമായി. സുധാ കടവല്ലൂർ പങ്കെടുത്ത പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് സംസാരിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അവർ എഴുതിയിട്ടുണ്ട്.
1: പാട്ടോർമ്മ ഏറെ സന്തോഷത്തോടെയാണ് ശ്രോതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് സന്ദേശങ്ങൾ.
0: എല്ലാ മാസവും മൻ കി ബാത് കേൾക്കാറുണ്ട് എന്ന ആമുഖത്തോടെ

0: ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് ഇങ്ങനെ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. മൻ കി ബാത്ത്, അതായത് മനസ്സ് പറയുന്നത് എന്ന പരിപാടി സത്യത്തിൽ ഒരുപാട് വിവരങ്ങൾ തരാൻ പര്യാപ്തമായ പരിപാടിയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നാം അറിയാതെ പോകുന്നു. അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ മൻ കി ബാത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഓരോ മേഖലയിലും ഉന്നത വിജയം നേടുന്നവരുമായി സംസാരിക്കുന്നതും ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ അഭിമാന പരിപാടികളിലൊന്നായ 90-ന്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിലൂടെ എഴുത്തുകാരനായ പി അനന്തപത്മനാഭനും പി എൻ സുധാകരനും ശ്രോതാവ് ശ്രീകല വിജിയും സംസാരിച്ചത് ഏറെ ശ്രദ്ധേയമായി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിരിക്കുന്നു. രാജി മരത്തങ്കോടിന്റെ കത്തിങ്ങനെയാണ്: 90-ന്റെ നിറവിൽ ആകാശവാണി ശബ്ദവിസ്മയങ്ങളിലൂടെ വീണ്ടും ഞങ്ങളിലേക്കെത്തുന്നു. ഹൃദയസ്വരങ്ങളുമായി എത്തിയ തൃശൂർ മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം ഡോക്ടർ ആനന്ദ് കേശവൻ തന്റെ റേഡിയോ അനുഭവങ്ങൾ പങ്കുവച്ചതും ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ 32 വർഷം അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ഗോപാലകൃഷ്ണൻ തന്റെ ആകാശവാണിക്കാലം ഓർമ്മിച്ചെടുത്തതും ശ്രോതാവും എഴുത്തുകാരനുമായ ടി കെ രഘുനാഥൻ പരിപാടികളെക്കുറിച്ച് പൂർവാധികം ഭംഗിയായി ഓർത്ത് പങ്കുവച്ചതും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് രാജി മരത്തങ്കോട് എഴുതിയിരിക്കുന്നു. അക്ഷരകേരളം പരിപാടിയെക്കുറിച്ചും അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കഥകളതിസാദരം എന്ന പരിപാടിയെക്കുറിച്ചും ഗാനസ്മൃതിയെക്കുറിച്ചും ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ചും വ്യത്യസ്ത കാർഡുകളിൽ പി വി ഉമർ തന്റെ അഭിപ്രായം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. പി അനന്തപത്മനാഭൻ തലയെടുപ്പുള്ള കൊമ്പൻ തിടമ്പേറ്റിവരുന്ന പ്രതീതിയുണ്ടാക്കി. പ്രസ്തുത പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഓരോ ഗാനത്തെക്കുറിച്ചും ആഴത്തിൽ അറിയുകയും അവയെ കേൾവിക്കാരനിൽ എത്തിക്കുകയും ചെയ്യുന്നതിൽ അവതാരകൻ വിജയിച്ചിരിക്കുന്നു. പുതിയ അറിവുകളാണ് പല ഗാനങ്ങളെക്കുറിച്ചും ആ പരിപാടിയിലൂടെ കിട്ടിയത്. അഭിനന്ദനങ്ങൾ. ആകാശവാണി തൃശൂർ നിലയം പുനരാരംഭിച്ച കഥകളതിസാദരം എന്ന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൽ മരത്തങ്കോട് നിന്ന് സി എസ് തങ്കമണി എഴുതിയ കത്ത് വായിക്കാം. പ്രിയ ആകാശവാണിക്ക്, റേഡിയോ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. റേഡിയോ ഒന്നും അധികമില്ലാത്ത കാലത്തും അമ്മയ്ക്ക് റേഡിയോ ഉണ്ടായിരുന്നു. അന്ന് അമ്മ ലളിതഗാനങ്ങൾ നോട്ടുബുക്കിൽ എല്ലാ ദിവസവും എഴുതിവെക്കും. അമ്മ നല്ലൊരു ഗായിക കൂടിയാണ്. അയ്യന്തോളിലെ കോടതിയിലായിരുന്നു അമ്മയ്ക്ക് ജോലി. ഇങ്ങനെ അമ്മയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കത്തിൽ എഴുതിയിട്ടുണ്ട്. കടവല്ലൂരായിരുന്നു അമ്മയുടെ വീട്. റേഡിയോ എന്നാൽ അമ്മയുടെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഴുതിയത്. ക്ഷമിക്കണം എന്നാണ് ആമുഖമായി എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ആ അമ്മയോർമ്മ ഞങ്ങളുടേതുകൂടെയാണ്. എഴുതിയതിൽ ഒരു തെറ്റുമില്ല. പി പത്മരാജന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ മെജോ അവതരിപ്പിച്ചത് അസലായി. മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ കഥകൾ അവതരിപ്പിച്ച മെജോയ്ക്ക് അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട്. വിശദമായി തന്നെ ഓരോ കഥയെക്കുറിച്ചും അവർ വിശദീകരിച്ചിട്ടുമുണ്ട്.
1: ആകാശവാണിയുടെ പരിപാടികൾ കേട്ട് കത്തുകൾ അയച്ച ഏവർക്കും നന്ദി, സന്തോഷം. ഇന്നും ആകാശവാണി ജീവന്റെ തുടിപ്പായിട്ടുള്ളവർക്ക്, ജീവിതത്തിന്റെ ഭാഗമായി സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം.
0: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: പാലക്കാട് ജില്ല ആകാശവാണി തൃശൂർ നിലയത്തിലെ ഓരോ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു. കാലത്ത് 5:55 ആരംഭിക്കുന്ന സംഭാഷണം മുതലുള്ള ഓരോ പരിപാടികളും എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. 6:45 7:25 ഉള്ള വാർത്തകളിലൂടെ ഒരു പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ പുലരിപ്പൂക്കൾ എന്ന് പറഞ്ഞ പരിപാടികളിലുള്ള ഓരോ പരിപാടികളും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്നു. ആരോഗ്യക്കുറിപ്പുകൾ, ആരോഗ്യ വിചാരം തുടങ്ങിയ പരിപാടികളിലൂടെ നമ്മൾ ആരോഗ്യ സംബന്ധമായ ഓരോ കാര്യങ്ങളും എങ്ങനെയെല്ലാമാണെന്ന് പറഞ്ഞു തരുന്നു. 27-ാം തീയതി ശ്രീരജിതൻ അവതരിപ്പിച്ച പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യക്കുറിപ്പുകളിലൂടെ കേൾക്കാനായി സാധിച്ചു. അതുപോലെ തന്നെ 29-ാം തീയതിയിലുള്ള ആരോഗ്യക്കുറിപ്പുകളും വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നു. അതുപോലെ ഗാനതരംഗിണി, ഗാനസല്ലാപം തുടങ്ങി ഭക്തി സ്പെഷ്യൽ അവതാരകർ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ സ്മൃതി ലഹരി എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്.
3: നമസ്കാരം. ലലിയെ കുറ്റിമുക്ക് ഡോക്ടർ പൂർണ ത്രയി ജയപ്രകാശ് ശർമ്മ നടത്തിയ സുഭാഷിതം വളരെ വിലപ്പെട്ടതായിരുന്നു. ഗാനസ്മൃതിയിൽ ഓരോ ദിവസത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പൗർണമി മേഡത്തിന് അഭിനന്ദനം. ഗാനാമൃതത്തിലെ സ്നേഹം എന്ന് തുടങ്ങുന്ന

0: ഞാനും ഇഷ്ടപ്പെട്ടു. പ്രമേഹ രോഗികൾ കഴിക്കാവുന്ന സാലഡുകളെ പറ്റി ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജനൻ നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടതായിരുന്നു.
1: June 3 ഹരിതം പരിപാടിയിൽ ശംഖുപുഷ്പവും ചെമ്പരത്തിപ്പൂവും ഉപയോഗപ്പെടുത്തി ചായയുണ്ടാക്കാം എന്ന പുത്തൻ അറിവ് ഏറെ കൗതുകമുളവാക്കി. തുടർന്ന് ഗാനാമൃതത്തിൽ ചിത്രപടിയ സ്നേഹം എന്ന വിത്ത് എന്ന വരികളോടെ തുടങ്ങുന്ന ഗാനവും ഏറെ ഹൃദയസ്പർശിയായി. മുല്ലനേഴിയുടെ കവിത രാജൻ കാറൽ മണ്ണ ചൊല്ലിയതും ഇഷ്ടപ്പെട്ടു. മറ്റു ഗ്രാമക്ഷേമ വാർത്തകൾ, സേവന വാർത്തകൾ എന്നിവയും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ്. ആകാശവാണി നിലയത്തിനും അവതാരകർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
2: കുമാരി കാവീട് ഓർമ്മിച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. പ്രധാനപ്പെട്ടത് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ ബുക്കിൽ എഴുതി വെക്കും. ഈ ആഴ്ചയിലെ അക്ഷര കേരളം കേട്ടു. രാധികാറ്റി എഴുതി അവതരിപ്പിച്ച ഇക്കോ ഫെമിനിസം. പാമ്പിൻ കാവുകൾ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് കാവുകൾ എവിടെ? പിറന്നാളുകൾ ആഘോഷിക്കുകയും പിറന്നാളുകാരൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കാലഘട്ടം പോലെ കോൺക്രീറ്റ് തറയിൽ ചിത്രക്കൂടക്ക് കല്ലുവെച്ച് സർപ്പാരാധന നടത്തുന്നു. ഉഷ കണ്ടഞ്ചിറക്കൽ എഴുതി അവതരിപ്പിച്ച പിൻവിളി. മണ്ണിനെ സ്നേഹിച്ചിടാം, മനസ്സിനെ സ്നേഹിച്ചിടാം. നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ.
3: കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ഗ്രാജുവേഷൻ ഈസ് എ മൈൽ സ്റ്റോൺ ഇൻ ലൈഫ് ഹിസ്റ്ററി. ബിരുദ സമ്പാദനം ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിലെ നാഴികക്കല്ല് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. +2 പരീക്ഷയിൽ വിജയിച്ച ഒരു വിദ്യാർത്ഥി സുചിന്തിതമായ വിലയിരുത്തലുകൾ നടത്തിയ ശേഷം മാത്രമേ ഇനി ഏത് ബിരുദ കോഴ്സിനു വേണം താൻ ചേരാൻ എന്ന് നിശ്ചയിക്കാവൂ. June 2 കാലത്ത് റൈറ്റ് ട്രാക്കിൽ കേട്ട എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവന്റെ വാക്കുകൾ, വീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവ ഇക്കാര്യത്തിലേക്കുള്ള വിലപ്പെട്ട ദിശാസൂചകങ്ങളായി തോന്നി.
4: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
5: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
6: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ CR, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: അറിയിപ്പ്. പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90-ൻ്റെ നിറവിൽ തേ നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-2-3-2-3-5-7-1 അല്ലെങ്കിൽ 0487-2-3-2-3-5-7-2 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകളെ

0: എന്റെ വിലാസം പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക
1: പാട്ടോർമ്മകൾ. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
4: ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി
6: നാട്ടുചിന്ത, ചാക്യാർ കൂത്ത്, അവതരിപ്പിക്കുന്നത് രാമൻ ചാക്യാർ.

എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാന്റെ മുഖത്തിങ്കൽ നിന്നും ലങ്കാപുരവർത്തിനിയായിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തത്തെ ശ്രവിച്ച് കുപിതനായി രാവണൻ

പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രതീരത്തെ പ്രാപിച്ച് വരുണനോട് മാർഗത്തെ അപേക്ഷിച്ച സമയത്തിങ്കൽ കൊടുക്കായികഹേതുവായിട്ട് കുപിതനായി ആഗ്നേയാസ്ത്രം തൊടുത്ത സമയത്തിങ്കൽ ഭീതനായിരിക്കുന്ന വരുണനാൽ പ്രദത്തമായിരിക്കുന്ന മാർഗത്തിങ്കൽ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനിവഹങ്ങളെ കൊണ്ട് സേതുബന്ധിച്ച് സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് അവിടെ സേനാനിവേശം ചെയ്ത് അധിവസിക്കുന്ന കാലത്തിങ്കൽ വിഭീഷണാമാത്യന്മാരിൽ നിന്നും രാവണൻ്റെ നഗരരക്ഷാവൃത്താന്തത്തെ കേട്ട് സുഗ്രീവനെ കൊണ്ട് വിരോധിപുര നിരോധനം ചെയ്ത് രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട്

വചനം നന്വിഷ്യതെ തന്നചെൽ നൂനം തരിഹി വിഭീഷണം ദശമുഖസ്ഥാനേഭിശിഷ്യാമ്യഹം. ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവൻ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും ഒരു ദൂതൻ വേഗം രാവണൻ്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ. എന്നിപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് സുഗ്രീവനോടായിക്കൊണ്ട് വഴിപോലെ ഇങ്ങനെ പറയുകയാണുണ്ടായത്. എന്നാൽ എപ്പോഴാണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായിരുന്നത്? ഏതായിരുന്നു ആ സന്ദർഭം എന്നാണെങ്കിൽ, ആ ഹനുമാൻ ലങ്കയിൽ പോയി സീതാദേവിയുടെ വർത്തമാനമൊക്കെ അറിഞ്ഞ് ഇവിടെ വന്ന് അറിയിച്ച സമയത്തിങ്കൽ ഭഗവാൻ അത് കേട്ട് കോപിച്ച് രാവണവധം പ്രതിജ്ഞ ചെയ്ത് സുഗ്രീവാദിവാന്റെ വീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രമൊക്കെ കടന്ന് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരം ഉണ്ടല്ലോ, ആ വടക്കേ ഗോപുരദ്വാരം, അവിടെ വന്ന് സേനാനിവേശമൊക്കെ ചെയ്ത് അങ്ങനെ അധിവസിക്കുകയായിരുന്നു ഭഗവാൻ. ആ സമയത്താണ് ഭഗവാന് തോന്നുന്നുണ്ടായത്, എന്താ അത്, താൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് അല്ലേ. രാമൻ ലങ്കയിൽ ഇനി മുമ്പ് വരേണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എന്താണ് അവിടുത്തെ സമ്പ്രദായം, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് അവിടെ നേരെയാവുക എന്നൊന്നിപ്പോൾ ഭഗവാൻ അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നൊന്നങ്ങനെ നോക്കി. ആ സമയത്തെങ്കിലാണ് കാര്യം അപകടമാണെന്ന് മനസ്സിലായത്. എന്താ അത്, ഈ ആകെ ഒരു പന്തിയല്ലായി ഉണ്ട്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ രക്ഷിക്കാനും രക്ഷിക്കാനും ഒന്നും ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഭഗവാന് തോന്നി, അല്ലേ സുഗ്രീവാ, ഇങ്ങനെ ആയാൽ കാര്യം ബുദ്ധിമുട്ടായിത്തീരും. എന്താ അത്, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങളുടെ കൂടെ കൊണ്ടുവന്നേക്കണത്? നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ഇവരിങ്ങനെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ യുദ്ധത്തിൻ്റെ സമയമാകുമ്പോൾ ഇവരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഓരോരുത്തരെ. അതുകൊണ്ട് ഇവരെയൊക്കെ ആദ്യം ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം, എന്നിട്ട് വേണം ഇവരോട് കാര്യം പറയാൻ എന്ന് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് പറയേണ്ടായത്. സുഗ്രീവൻ ഒട്ടും താമസം ഉണ്ടായില്ല, ഭഗവാന്റെ കൽപ്പനയല്ലേ, വേഗം ആ ലങ്കയിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വാനരന്മാരുടെ അടുത്ത് വന്ന്, അല്ലേ വാനരന്മാർ കേട്ടില്ലേ, ഏ ഒരു കുരങ്ങൻ പോലും ഇനി ഇരിക്കണേ ഇരിപ്പിന്ന് അനങ്ങാൻ പാടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇത് കഴിയണ വരെ ഇരിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കാറാവുമ്പോൾ ഞാൻ പറയും, എന്നിട്ടേ അവിടുന്ന് അനങ്ങാൻ പാടുള്ളൂ എന്ന് ആ സുഗ്രീവൻ ആ വാനരന്മാരുടെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ച സമയത്തിങ്കൽ ആണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായത്. എന്താ പറയേണ്ടായത്, ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവാ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും വേഗം ഒരു ദൂതനെ രാവണൻ്റെ സമീപത്തിങ്കിലേക്ക് പറഞ്ഞേക്കണം. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവണൻ്റെ സഭയിലേക്ക് ദൂതനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കണത് എന്നാണെങ്കിൽ, ആ രാവണൻ്റെ സ്വഭാവം എന്താണെന്നറിയണം. അതിനു വേണ്ടിയിട്ടാണ്. രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്നറിയണം. നയജ്ഞൻ എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ രാവണൻ കേൾക്കൂ, അതല്ല ദണ്ഡം തന്നെ പ്രയോഗിക്കണോ രാവണൻ്റെ അടുത്ത് നിന്ന്. ദണ്ഡെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ, രാവണൻ്റെ അടുത്ത് യുദ്ധം ചെയ്യണോ അതോ നല്ല വാക്ക് പറഞ്ഞാൽ കേൾക്കണോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ദൂതനെ പറഞ്ഞയക്കണമെന്ന് പറയേണ്ടത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ സുഗ്രീവാ. എന്താ അത്, രാവണൻ നയജ്ഞനല്ല ദണ്ഡ്യൻ തന്നെയാണ്, രാവണൻ്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഏ അങ്ങനെയുള്ള രാവണൻ്റെ അടുത്ത് യുദ്ധം തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ലങ്കയിലേക്ക് വന്നേക്കണത് അല്ലേ. അതിനുവേണ്ട സൈന്യബലവും നമുക്കുണ്ട്, അതിന് തയ്യാറായിട്ടാണ്, സേനാബലത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത്. ഇനി ആദ്യം ഒരു ദൂതനെ രാവണൻ്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് രാവണൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല.

ഗ്രീവ. പക്ഷേ ഇതിൻ്റെ പരമാർത്ഥം അറിയാത്ത ആളുകളുണ്ടാവും. എന്താ അത്? ഇപ്പോൾ എല്ലാം പരമാർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അവർക്ക് എന്താ തോന്നി അത് അവർ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുക. അത്ര തന്നെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത ജനങ്ങൾ രാമനെക്കുറിച്ച് ഓരോരോ അപവാദങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാൻ ഇടവരും. രാമൻ തെറ്റു പ്രവർത്തിച്ചു, അതിനെ ഇടവരുത്തണ്ട. അതുകൊണ്ടാണ് ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പറയേണ്ടായത്. എന്നാൽ ഈ ദൂതന്മാർ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുണ്ട്. ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇങ്ങനെ പേര് പാത്രം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമോ? സുഗ്രീവൻ പല ദിക്കിലേക്കും പലരെയും പറഞ്ഞു.

രാവണന്റെ സഭയിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പറയേണ്ടായത്. എന്നാൽ ഈ ദൂതന്മാർ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുണ്ട്, ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇങ്ങനെ പേര് പാത്രം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമോ? സുഗ്രീവൻ പല ദിക്കിലേക്കും പലരെയും പറഞ്ഞേക്കാനുള്ള ആളല്ലേ? ഏ, എന്ന് മാത്രമല്ല, പറഞ്ഞയച്ചിട്ട് അബദ്ധം പറ്റാതിരിക്കേണ്ടിയിരിക്കണമെങ്കിൽ എന്താ അവരുടെ സ്വഭാവം എന്നും കൂടെ അറിയണ്ടേ? പ്രശ്നവാദി എന്താ അവൻ്റെ സ്വഭാവം എന്നാണെങ്കിൽ, അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ പരിഗി നിൽക്കും. അതേ, നീ അവിടെ പോയിട്ടൊരു കാര്യം സാധിച്ചിട്ട് വരുമോ? എന്താ സംശയിക്കണേ? അതല്ല, ഇപ്പം ഇങ്ങോട്ട് പോയാൽ അവിടെ എത്തും. അത് തന്നെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് ചോദിക്കാൻ പുറപ്പെട്ടു അങ്ങോട്ട് പറയുമ്പോൾ. അതല്ല, ഈ സമയത്താണ് അയാൾ പുറത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ വെറുതെ അവിടെ വരെ പോയി അബദ്ധമായിട്ട് വരണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് നീ അവിടെ ചെന്ന് അന്വേഷിച്ചാലല്ലേ അറിയുള്ളൂ അയാൾ അവിടെ ഉണ്ടോ പുറത്തേക്ക് പോയി കാണുന്നുള്ളത്. അവർ പോകാൻ കഴിയില്ല, അതാ പ്രധാനമായിട്ടുള്ള കാര്യം. അതിനവൻ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നവാദി. പിന്നെയുണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ സ്വതേ എന്തെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയാറുള്ളത്. ഇന്ന വിദ്യ എന്നില്ല, ഏത് വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയും ഗുരുക്കന്മാരെന്ന് തന്നെയാണ് പറയാറ്. ഏ, അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, അതേ നീ പോയിട്ട് ഇന്നാളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. അതെ, ഇപ്പം അങ്ങോട്ട് പോവല്ല വേണ്ടത്, ഇപ്പോൾ താനും അയാളായിട്ട് വലിയ ലോഹ്യത്തിലല്ലേ. അതെ, ഇപ്പോൾ അതങ്ങോട്ട് പറയാൻ പുറപ്പെട്ടാൽ അയാൾക്ക് കുറച്ച് ലോഹ്യം ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല, കുറച്ച് അലോഹ്യമായിരുന്നും വരും. അതുകൊണ്ട് അവൻ അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശിക്കാൻ പുറപ്പെട്ടാൽ ഇങ്ങോട്ട് ഉപദേശിക്കാൻ പുറപ്പെടും, സ്വയം ഗുരുവാവും. ഇങ്ങനെയുള്ളവനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ചിട്ട് എന്താ പ്രയോജനം? രാവണന്റെ സഭയിലേക്ക് ഒരു പ്രയോജനം ഇല്ല. പിന്നെ മൗനി എന്ന് പറഞ്ഞാൽ എന്തങ്ങോട്ട് ചോദിച്ചാലും ഒരക്ഷരം അവൻ മിണ്ടില്ല. പിന്നെ കിമേകൻ എന്ന് പറഞ്ഞാൽ ഏകനല്ലാത്തവൻ. അവനെ എവിടേക്ക് പോകണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, എപ്പോഴും ഒരു കൂട്ട് വേണം. അതേ, നീ ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? എനിക്കിപ്പോൾ പോകുന്നതിനും വിരോധമില്ല, കാര്യം അവിടെ ചെന്ന് പറയുന്നതിനും വിരോധമില്ല, പക്ഷേ അവനും കൂടെ കൂടെ വേണം. ആഹാ, എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേച്ചാൽ പറയും, നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ നിൻ്റെ വിരോധം നോക്കിയിട്ട് വേണം എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേക്കാനായിട്ട്. ഇങ്ങനെ എവിടേക്ക് പോകണ്ടെങ്കിലും അവൻ്റെ സഹായം വേണം. പിന്നെയുണ്ട് സ്തംഭമൂലകൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്തംഭത്തിൻ്റെ പിന്നിലേ അവനെ കാണുള്ളൂ. അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, അതേ നീ പോയിട്ട് ഇന്ന ആളെ കണ്ടൊരു കാര്യം സാധിച്ചിട്ട് വരുമോ, നീ ആ തൂണ്ട ഇങ്ങോട്ട് മാറിയേക്ക് എന്ന് പറഞ്ഞാൽ അവൻ വേറെ ആ തൂണ്ടവിടുന്ന് വേറൊരു തൂണ്ടവിടെ ചാടി മാറിയേക്കും. അതേ, നിൻ്റെ മുഖം കാണാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയണ്ടേ? അത് നിൻ്റെ മുഖം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ ആ തൂണ്ടവിടുന്ന് ഈ പുറത്തെ തൂണ്ടവിടേക്ക് മാറിയേക്കും. അങ്ങനെ എന്ത് ചോദിച്ചാലും അവൻ തൂണ്ടവിടുന്ന് മാറില്ല, ആ തൂണ്ട ചോട്ടിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ പ്രേക്ഷകൻ അവനാണ് ഏറ്റവും കൊള്ളരുതാത്തവൻ. അവനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ആ വഴിക്ക് വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കും, അവനെ പറഞ്ഞേൽപ്പിക്കും, അവൻ വേറൊരാളെ പറഞ്ഞേൽപ്പിക്കും. അങ്ങനെ കാര്യം എത്തേണ്ടവൻ്റെ ചെവിയിൽ എത്തുണ്ടാവില്ല. അതാണ് പ്രേക്ഷകന്മാർ. പിന്നെയുണ്ട് ബാണൻ. ബാണൻ എന്ന് പറഞ്ഞാൽ ശരം വിട്ട പോലെ പോവാ. എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവൻ ഓടിക്കൊണ്ടേ വരുക തന്നെ ഉള്ളൂ. കാര്യം മുഴുവൻ കേൾക്കാൻ സമയമുണ്ടാവില്ല, അതിനും ഭവനം ഓട്ടവും കഴിഞ്ഞുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ അധമന്മാരായിട്ടുള്ള ദൂതന്മാർ ഏഴ് വിധത്തിലുണ്ട്. പിന്നെ എങ്ങനെയുള്ള ദൂതനെ വേണം? ബുദ്ധിദാന നിപുണ ദൂതൻ ബുദ്ധിദാന നിപുണനായിരിക്കണം. ആ ബുദ്ധി ദാനം ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള ആളെ വേണം. ബുദ്ധിദാനോ, അതെന്താണോ അത്? ഏ, ഇതിന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പല ദാനങ്ങളെക്കുറിച്ചും കൊടുത്തതായിട്ടും വാങ്ങിച്ചതായിട്ടും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമിദാനം, അന്നദാനം, രക്തദാനം, വസ്ത്രദാനം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ദാനം മാത്രം പറഞ്ഞ് കേട്ടിട്ടില്ല. ഏ, എന്താ അത്? ബുദ്ധിദാനം. എന്താണോ ഈ ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ, ആ ശത്രുവിൻ്റെ സമീപത്തിങ്കൽ ചെന്ന് ശത്രുവിനെ സന്മാർഗത്തിൽ കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് സമർത്ഥനായിട്ടുള്ള ആളെ വേണം രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കാനായിട്ട്. അതിനിപ്പോൾ ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഈ അസംഖ്യം പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലായൊന്നുമില്ല, ആളുകളില്ലായല്ല, പക്ഷേ ആരാണ് അതിന് സമർത്ഥനായിട്ടുള്ള ആൾ എന്നാണെങ്കിൽ, ആ നമ്മുടെ അംഗദൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അംഗദനെ വിളിച്ച് പറഞ്ഞേക്കാം. ഏ, അംഗദൻ ദൂതനായിട്ട് പോട്ടെ. അംഗദൻ അതിന് കഴിവും സാമർഥ്യവും ബുദ്ധിയും പരാക്രമവും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എങ്ങനെയുള്ള ആളാണ് അംഗദൻ എന്നാണെങ്കിൽ, ബാലീന പുത്ര ബാലിയുടെ പുത്രനായിട്ടുള്ള ആളാണ് അംഗദൻ. ബാലി മഹാവീര ശൂര പരാക്രമിയായിട്ടുള്ള കുരങ്ങനായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ആ ബാലിയുടെ പുത്രനാകുമ്പോൾ ആ അച്ഛൻ്റെ പരാക്രമവും കേമത്വവും യോഗ്യതയൊക്കെ അംഗദന് കിട്ടാണ്ട് വരില്ല. അതുകൊണ്ട് അംഗദം തന്നെ ദൂതനായിട്ട് പോട്ടെ. അങ്ങനെ ദൂതനായിട്ട് പറഞ്ഞയക്കാം, നിശ്ചയിക്കേണ്ടത്. ആ, അത് മതി. അംഗദന് കഴിവും സാമർഥ്യവും ബുദ്ധിയും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എന്നാൽ എന്താണിപ്പോൾ അംഗദൻ

ചെന്ന് രാവണനോട് പറയേണ്ടത്, പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു. ആ പൗലസ്ത്യന് ഹിതത്തെ പറയട്ടെ, ആ പുലസ്ത്യ വംശസമ്പൂതനായിരിക്കുന്ന രാവണന് ഇഷ്ടത്തെ പറയട്ടെ. കേമായിപ്പോ ഇല്ലേ? എന്താ പറയുക, രാവണ ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ത് പറഞ്ഞാലാണ് രാവണ ഇഷ്ടാവുക, സന്തോഷമാവുക എന്നാണെങ്കിൽ അല്ലേ, രാവണ നീ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ള ഒരുത്തിയെ, ആ രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ, അവളെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. രാമൻ തന്നെ വന്ന് ചോദിച്ചാലും ആ സീതാദേവി നീ കൊടുക്കരുത് രാവണ. എന്ന് മാത്രമല്ല, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലക്ഷ്മണൻ്റെ ഭാര്യയുള്ള ഉർമ്മിള, ഉർമ്മിളയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം. ഇതാണ് ഇപ്പോൾ രാവണ് ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞാലാണ് രാവണിന് സന്തോഷമാവുക, എന്ത് പറഞ്ഞാലാണ് രാവണിന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവുന്നത്, അഭിവൃദ്ധി ഉണ്ടാവുന്നത്, ഉന്നതി ഉണ്ടാവുന്നത്, പുരോഗമനം ഉണ്ടാവുന്നത്. ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്താപ്പോൾ രാവണനോട് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത്? ഇപ്പോൾ രാവണൻ്റെ അവസ്ഥ എന്താ? ലങ്കാധിപതി എന്ന സ്ഥാനത്താണ്, ആ സിംഹാസനത്തിലാണ് രാവണൻ ഇരിക്കുന്നത് അല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ആ രാവണൻ ആ രാക്ഷചക്രവർത്തിയായിട്ട് തന്നെ ആ സിംഹാസനത്തിൽ ലങ്കാരാജാവായിട്ട് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണോ രാവണനോട് പറഞ്ഞയക്കേണ്ടത്, ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്നാൽ എന്താപ്പോ രാവണ് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത് എന്നാണെങ്കിൽ, താം സീതാം സഹസാ പരിത്യജ്യ, ആ സീതാദേവിയെ വേഗം ഉപേക്ഷിക്കുക. അതാണ് രാവണ് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. താനിവിടെ കൊണ്ടുവന്ന് ഇതിണ്ടല്ലോ രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവി അശോകവനി ഉദ്യാനത്തിൽ ശിംശാവൃഷത്തിൻ്റെ ചുവട്ടിൽ അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇല്ലേ. അവളെ വേഗം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ കൊണ്ടാ ഉപേക്ഷിക്കുക രാവണൻ? അതിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, എവിടുന്നാ രാവണൻ പിടിച്ചുകൊണ്ടുവരേണ്ടായത്? കാട്ടിന്ന് അല്ലേ. കാട്ടി തന്നെ കൊണ്ടു ഉപേക്ഷിക്കുക, അതുപോരെ. അതുപോരാ, കാട്ടി കൊണ്ടു ഉപേക്ഷിച്ചാൽ പോരാ, പിന്നെന്താ വേണ്ടേ? തം രാമം ശരണം ഭജ, ആ രാമനെ ചെന്ന് ശരണം പ്രാപിക്കുക. ആ സീതാദേവിയെ ആ രാമൻ്റെ കാൽക്കൽ കൊണ്ടു കൊടുത്ത് താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുക്കുക. എന്താ അത്? എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും വേണ്ടില്ല, താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമൻ്റെ കാൽക്കൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രാമൻ സ്വീകരിക്കും. അതിന് കഴിവുള്ള ആളാ രാമൻ. ആ ഞാൻ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ചെല്ലുകയും ചെയ്യാം രാവണനോട്, അങ്ങ് പറഞ്ഞ പോലെയൊക്കെ പറയുകയും ചെയ്യാം. ഞാനിത് പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആഹാ നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കല്ലേ, കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാവണൻ തന്നെ കഴുത്തു പിടിച്ച് തള്ളി ആണ് അനുഭാവമെങ്കിലോ. അപ്പോൾ ഇവിടെ വന്ന് പറയാം, അത് എങ്ങനെയാണ് രാവണൻ പ്രവർത്തിക്കേണ്ടത്, ഇനി എന്താ വേണ്ടത് അല്ലേ. അത് വേണ്ട അങ്കദാ. അങ്ങനെ രാവണൻ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഇതും പറയാം. എന്താ അത്? അഹം വിഭീഷണം ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമി. അല്ലേ രാവണ, നീ ഇരിക്കുന്ന സിംഹാസനമുള്ള രാക്ഷചക്രവർത്തിയാനുള്ള സ്ഥാനം, ആ സ്ഥാനത്ത് നിന്നെ മാറ്റി പകരം നിൻ്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. ഇപ്പോൾ നീ ഇരിക്കണല്ലോ ഞെളിഞ്ഞ് രാവൺ രാക്ഷചക്രവർത്തിയാനുള്ള സ്ഥാനത്ത് ഇല്ലേ. നീ വേഗം സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ നിന്നെ മാറ്റി പകരം നിൻ്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. എന്നാൽ രാമൻ അതിനുള്ള കഴിവുണ്ടോ? ഈ രാമൻ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യനായിട്ടുള്ള രാമന് തന്നെ സിംഹാസനം മാറ്റാനും പകരം വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് നീ സംശയിക്കേണ്ട രാവണ. രാമൻ അതിനുള്ള കഴിവുണ്ട്. രാമൻ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താ ഇതിനു മുമ്പ് ചെയ്തേക്കണത്? ആ ബാലിയെ നിഗ്രഹിച്ച് ബാലിയുടെ അഞ്ചനായിരിക്കുന്ന സുഗ്രീവനെ വാനര രാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്തിട്ടുള്ള ആളാണ് രാമൻ. അങ്ങനെയുള്ള രാമന് നിന്നെ ആ രാക്ഷചക്രവർത്തി സ്ഥാനത്ത് മാറ്റി പകരം നിൻ്റെ അഞ്ചനായിരിക്കുന്ന ഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് രാമൻ ചെയ്യുകയും ചെയ്യും. നൂനം തരിഹി, അത് നിശ്ചയമായിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് ഇതി ബ്രവീതു അല്ലേ അങ്കദ. അപ്പം ഇതാണ് നീ ലങ്കയിച്ചെന്ന് ആ രാവണനോട് പറയേണ്ടത് എന്ന് ഭംഗിയായിട്ട് ആ സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. എന്താ അത്? താൻ വളരെ കാലമായി വിചാരിക്കണു ലങ്കയിലൊന്ന് പോകണം, രാവണനെ ഒന്ന് കാണണം. ഇതേവരെ ലങ്കയിൽ പോകാനോ രാവണനെ കാണാനോ അങ്കദന് സാധിച്ചിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണൻ്റെ പരാക്രമങ്ങളും കേമത്വങ്ങളൊക്കെ, രാവണൻ
10 തലകൾ കിരീടങ്ങൾ, വെൺകറ്റക്കട, വെഞ്ചാമരം, രാക്ഷചക്രവർത്തി, രാക്ഷസരാജാവ്, ലങ്കാധിപതി എന്നൊക്കെ പറഞ്ഞ അനവധി പേര്

പറയണ കേട്ടിട്ടുണ്ട്. ഇതേവരെ രാവണനെ നേരിട്ട് കാണാനോ ലങ്കയിൽ പോകാനോ രാവണന് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ലങ്കയിൽ ഒന്ന് പോകാനായിട്ട് സാധിച്ചത്. ഇത്ര അനവധി കുരങ്ങന്മാരുള്ള കൂട്ടത്തിൽ തന്നെയാണല്ലോ ഭഗവാൻ ദൂതനായിട്ട് തന്നെ എടുക്കുകയുണ്ടായത്. വളരെ സന്തോഷമായി അംഗതിന് ആ സമയത്ത്. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ സിംഹാസനം പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാരാഗ്രഹ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് രാവണൻ എന്താ വേണ്ടതെന്നൊന്ന് പരിഭ്രമിക്കാതെ കണ്ടിരിക്കില്ലേ. എന്ന് മാത്രമല്ല, ഇത് അങ്ങനെ ഇങ്ങനെയുള്ളൊരു വാക്കല്ല, ആണോ? രാമൻ്റെ വാക്കാണ്. ആ ചതുരുപായങ്ങളുണ്ടോ, ആ ചതുരുപായങ്ങളും കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു വാക്ക് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. ഏതൊക്കെയാ ചതുരുപായങ്ങൾ? സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇതാണല്ലോ ചതുരുപായങ്ങൾ. ഈ ചതുരുപായങ്ങളിൽ മൂന്ന് ഉപായങ്ങളും ഈ അങ്കനോട് പറഞ്ഞയച്ച വാക്കിലുണ്ടായിട്ടുണ്ട്. നാലാമത്തെ ഉപായം എന്ന് പറഞ്ഞാൽ ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ സമരം തന്നെ. സമരം ചെയ്താൽ ഇരു കൂട്ടർക്കും നാശം ഉണ്ടാവുന്ന കാര്യമാണ് അല്ലേ? ശത്രുവിനും നാശം ഉണ്ടാവും, മിത്രത്തിനും നാശം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഉപായങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ ഒരു വാക്കാണ് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. മൂന്ന് ഉപായം പറഞ്ഞിട്ടുണ്ടോ? മൂന്ന് ഉപായം ചേർത്തിട്ടുണ്ട്. സാമം. സാമം സാമം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഉപായം നല്ല വാക്ക് പറയാം. രാമൻ നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്കതിൻ്റെ അടുത്ത് രാവണനോട് പറയാനായിട്ട്. നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ, രാവണാ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ രാവണാ. അതാണ് നിനക്ക് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്? ആ രാക്ഷസ ചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നുള്ള സ്ഥാനത്തൊക്കെയല്ലേ നീ ഇരിക്കുന്നത്? അതിനുള്ള കാലം മുഴുവൻ ആ സ്ഥാനത്ത് നീ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. നല്ല വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. നല്ല വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ആരും കേട്ടോളും നിർബന്ധമൊന്നുമില്ല അല്ലേ? രാവണൻ നല്ല വാക്ക് പറഞ്ഞാൽ കേട്ടോളും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് സാമം പ്രയോഗിച്ചിട്ട് പറ്റിയില്ല, പിന്നെ എന്താ വേണ്ടത്? അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? അടുത്ത ഉപായം ദാനം. ദാനം, ദാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കുക, അതാണ്. എന്തെങ്കിലും കൊടുത്താൽ ഇന്നത് കൊടുക്കാം, ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ലോകത്തിൽ സാധിക്കാണ്ട് വരില്ല. ഇപ്പം എന്തെങ്കിലും കൊടുത്തേക്കുണ്ടായിട്ടുണ്ടോ രാവണന് കൊടുക്കാനായിട്ട് രാമൻ അംഗത്തിൻ്റെ കയ്യിൽ? ഈ എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തേക്കുണ്ടായിട്ടുണ്ടോ? കൊടുത്തേക്കുണ്ടായെന്ന് ചോദിച്ചാൽ താൻ അവിടെ ആ സൈന്യങ്ങളോടുകൂടി ലങ്കയിൽ ചെന്ന് ആ രാവണൻ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രാവണൻ്റെ സ്ഥാനം പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. രാവണൻ്റെ കഥ കഴിയും. അങ്ങനെ രാവണൻ്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവണൻ്റെ അനിയനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യും. ഈ അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രാക്ഷസചക്രവർത്തിയുള്ള സ്ഥാനം തൻ്റെ പോകുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പോകുന്ന ഉറപ്പായിട്ടുള്ള കാര്യം പോകാതെ ഉണ്ടാക്കി തീർത്താൽ മറ്റൊന്ന് കൊടുക്കണേന് തുല്യല്ലേ. അതുകൊണ്ടാണ് ദാനം ആ രണ്ടാമത്തെ ഉപായവും ആ രാമൻ അങ്കൻ്റെ അടുത്ത് പറഞ്ഞ ചവാക്കിലോ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? ഭേദം. ഭേദം, ഭേദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭേദിപ്പിച്ച് നോക്കുക, ഒന്ന് പേടിപ്പിച്ച് നോക്കുക, ഭയപ്പെടുത്തി നോക്കുക. അപ്പോൾ രാമൻ അങ്കനോട് ഭയപ്പെടുത്തുന്നുണ്ടായിട്ടുണ്ടോ? രാവണനെ ഭയപ്പെടുത്താനായിട്ട് വല്ലതും പറഞ്ഞേക്കുണ്ടായിട്ടുണ്ടോ? എന്താ അത്? രാവണാ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് ആ രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനമുള്ള രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം അവിടെ നിന്നെ മാറ്റി പകരം നിൻ്റെ അഞ്ജനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യുന്നു പറയുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ മനസ്സിനൊരു ഇളക്കം ഉണ്ടാവാണ്ടിരിക്കില്ല. എന്താ അത്? ഇരിക്കണ സ്ഥാനം പോകുന്നു. ഈ മൂന്ന് ഉപായങ്ങളിൽ, നാല് ഉപായങ്ങളിൽ മൂന്ന് ഉപായങ്ങളും കൂട്ടിച്ചേർത്താണ് രാമൻ ഇങ്ങനെയൊരു വാക്ക് അങ്കനോട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഉപായത്തിൽ ഏതെങ്കിലും ഒന്ന് രാവണൻ അനുസരിക്കാണ്ടിരിക്കില്ല എന്നിങ്ങനെ ഭംഗിയായിട്ട് ആ ഭഗവാൻ്റെ വാക്ക് കേട്ട് സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയേണ്ടായത്. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. അങ്ങനെ താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അംഗദൻ ആദ്യം ചെയ്യേണ്ടായത് എന്താണെങ്കിൽ, രഘുത്തമസ്യ ചരണൗ സാഷ്ടാംഗമാശ്വാംഗദാ സുഗ്രീവേ.

ഗ്രഹതാ പ്രചണ്ഡചരിതം പ്രാസാദമധ്യേ സ്ഥിതം പൗലസ്ത്യം

ಅಂಗದ ತಸಿಯರಿ ಕುತ್ತಮಸ್ಯ ಜರಣವು ಆಶು ನಾತ್ವಾ അംഗദൻ ആ രഘുത്തമന്റെ ചരണങ്ങളെ വേഗം നമസ്കരിച്ചു. രഘുത്തമണ്ഡലം രഘുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് നിങ്ങൾ വന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അതാണ് അംഗദൻ ആദ്യം ചെയ്യേണ്ടത്. താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടും താമസം ഉണ്ടായില്ല. വേഗം ഭഗവാന്റെ അടുത്ത് വന്നു, ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അങ്കനറിയാം ആദ്യം വേണ്ട കാര്യം എന്താ, രണ്ടാമത് വേണ്ട കാര്യം എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏ, അതിന് കഴിവും യോഗ്യതയുള്ള ആളാണ്. അതുകൊണ്ടാണ് അങ്കദനെ ദൂതനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. താൻ ഭഗവാന്റെ ഭക്തനായിട്ടാണ് പോണത്, ഭഗവാന്റെ ദൂതനായിട്ടാണ് പോണത് അല്ലേ. അന്ന് മാത്രമല്ല, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാണ്. താൻ പോണ കാര്യം ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ച പോലെ അവിടെ പോയി രാവണനോട് സഭയിൽ ചെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അത് അങ്കന് നന്നായിട്ട് അറിയാം. മുട്ടൻ്റെ അടുത്ത് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ടാത്തടുത്ത് മുട്ടണ്ടി വരും. അത് അംഗദൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം അംഗദൻ അതാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ വഴിപോലെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? സാഷ്ടാംഗം സാഷ്ടാംഗമാകുമെന്നാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ ആ അംഗദൻ സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കണം കണ്ടപ്പോൾ ഭഗവാനും വളരെ സന്തോഷമായി. ഭഗവാൻ തന്നെ രണ്ട് കൈകളെ കൊണ്ടും ആ അംഗദിനെ ശിരസ്സുമേലെ ഉയർത്തി വഴിപോലെ അനുഗ്രഹിച്ചു. അംഗദ നന്നായി വേഗം ആ ലങ്കയിൽ ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ രാവണനോട് പറഞ്ഞ് മടങ്ങി വരൂ. വിജയീഭവ മംഗളം ഭവന്തു. ഇങ്ങനെ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന അംഗദനോ രാവണാന്തികത്തെ പ്രാപിച്ച് രാമമഹാത്മ്യങ്ങളെ പറഞ്ഞ് രാവണനോട് എന്തെന്നില്ലാതെ ഉള്ള കോപത്തെ ഉണ്ടാക്കി തീർക്കാനായിക്കൊണ്ട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടും കൂടി ആയവിടെ വത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.

0: നാട്ടുചിന്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് രാമൻ ചാക്യാർ, പങ്കെടുത്തത് മാർഗി അഖിൽ.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അലി അക്ബർ വരികളെഴുതി തേജ് മനോജ് ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം, ചിത്രം ബാംബു ബോയ്സ്.

0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് 90-ൻ്റെ നിറവിൽ ആകാശവാണി. നവതി ആഘോഷിക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പ്രത്യേക തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം.

0: 75% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപ്പാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപ്പാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 52 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ VHSE പോർട്ടൽ kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ

0: കൽഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെ ഉണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം 8 ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ്ക്, ഡാറ്റാ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് skillcenter.ihrd.ac.in. ഫോൺ നമ്പറുകൾ 9495069307, മറ്റൊരു നമ്പർ 8547005087, ഒരു നമ്പർ കൂടി 8136883089. ലാൻഡ് ലൈൻ നമ്പർ 0471250612. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 9:30 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യവും മുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും പ്രജനന സജ്ജമായ മത്സ്യങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സമുദ്ര മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് ഫിഷറീസ് അധികൃതർ അറിയിച്ചു. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് ബോട്ടുകൾ ഈ മാസം 9 വൈകുന്നേരത്തോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവർ ഉറപ്പാക്കും. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ

0: കർശന നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ പട്രോളിങ്ങും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ജില്ലയിൽ 2 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കൂടാതെ ഫിഷറീസ് സ്റ്റേഷന്റെ കീഴിലുള്ള 1 FRP വള്ളങ്ങളും കടൽ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വിന്യസിച്ചു. കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിങ്ങിനുമായി 2 ബോട്ടുകളും റെസ്ക്യൂ സംഘവും അഴീക്കോട്, ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയ 8 മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ സുരക്ഷാ സേനാംഗങ്ങളായി നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും പ്രത്യേക പരിശീലനം കിട്ടിയ മറൈൻ എൻഫോഴ്സ്മെൻ്റ് ആൻഡ് വിജിലൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നതോ തടയാൻ ഫിഷറീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കർശന പരിശോധന നടത്തും. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പിൻ്റെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായും പാലിക്കേണ്ടതാണ്. അന്യസംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ട് പോകേണ്ടതാണ്. ഹാർബറുകളിലും ലാൻഡിംഗ് സെൻ്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं जया भारती. भारत इंडोनेशिया संयुक्त आयोग की 8वीं बैठक नई दिल्ली में संपन्न. रक्षा, व्यापार, ऊर्जा और संपर्क सहित प्रमुख क्षेत्रों में व्यापक रणनीतिक साझेदारी पर चर्चा. पश्चिम बंगाल सरकार पर्यटन और क्षेत्रीय अर्थव्यवस्था को बढ़ावा देने के लिए दार्जिलिंग, मिरिक, कुर्सियोंग, कलिम्पोंग और सिलीगुड़ी को हिमालयी शहरों के रूप में विकसित करेगी. दक्षिण पश्चिम मानसून पश्चिम मध्य और उत्तर पूर्वी बंगाल की खाड़ी में आगे बढ़ा. उलानबटोर ओपन में भारतीय पहलवानों का शानदार प्रदर्शन. पुरुष फ्री स्टाइल कुश्ती में 2 स्वर्ण और 2 कांस्य पदक जीते. और क्रिकेट में भारत के साथ एकमात्र टेस्ट मैच के दूसरे दिन का खेल समाप्त होने तक अफगानिस्तान पहली पारी में 451 रन से पीछे. अब समाचार विस्तार से. भारत इंडोनेशिया संयुक्त आयोग की 8वीं बैठक आज नई दिल्ली में आयोजित की गई. विदेश मंत्री डॉ. सुब्रमण्यम जयशंकर और इंडोनेशिया के विदेश मंत्री सुगियोनो ने बैठक की सहअध्यक्षता की. बैठक में दोनों नेताओं ने व्यापक रणनीतिक भागीदारी के अंतर्गत द्विपक्षीय संबंधों के सभी पहलुओं की समीक्षा की. ब्यौरा हमारे संवाददाता से.
2: बैठक के दौरान भारत और इंडोनेशिया ने विभिन्न क्षेत्रों में सहयोग को और मजबूत करने के बारे में चर्चा की. इनमें राजनीतिक, रक्षा और सुरक्षा, समुद्री, व्यापार और निवेश, फार्मा और स्वास्थ्य सेवा, डिजिटल, ऊर्जा, कनेक्टिविटी, अंतरिक्ष और शिक्षा जैसे क्षेत्र शामिल हैं. दोनों नेताओं ने आपसी हित के क्षेत्रीय और वैश्विक घटनाक्रमों पर भी चर्चा की. साथ ही उन्होंने क्षेत्रीय और बहुपक्षीय मंचों पर सहयोग और समन्वय की अपनी प्रतिबद्धता को फिर से दोहराया. डॉक्टर जयशंकर और श्री सुगियोनो ने द्विपक्षीय संबंधों में हो रहे सकारात्मक विस्तार का स्वागत किया. इससे पहले अपनी प्रारंभिक टिप्पणी में डॉक्टर जयशंकर ने कहा कि दोनों देशों के बीच यह बैठक 4 वर्षों के अंतराल के बाद हो रही है और इस दौरान द्विपक्षीय संबंधों में उल्लेखनीय प्रगति हुई है. सकलैन अख्तर, आकाशवाणी समाचार, दिल्ली.
1: पश्चिम बंगाल की महिला, बाल विकास और सामाजिक कल्याण मंत्री अग्निमित्रा पॉल ने कहा है कि राज्य सरकार दार्जिलिंग, मिरिक, कुर्सियोंग, कलिम्पोंग और सिलीगुड़ी को हिमालयी शहरों के रूप में विकसित करेगी. सिलीगुड़ी में आज एक उच्च स्तरीय प्रशासनिक समीक्षा बैठक की अध्यक्षता के बाद सुश्री पॉल ने

0: He launched the Yogandhra 2026, a statewide campaign aimed at promoting yoga and healthy living ahead of the International Yoga Day. The 14-day program will culminate on 21st of June with a grand International Yoga Day celebration in Amravati, where thousands of participants are expected to perform yoga together. The campaign seeks to encourage widespread public participation and raise awareness about the benefits of yoga. And now, before we end the bulletin, the headlines once again. India and Indonesia hold joint commission meeting in New Delhi, discuss comprehensive strategic partnership across key sectors including defense, trade, energy and connectivity. West Bengal government to develop Darjeeling, Mirik, Karsiong, Kalimpong and Siliguri as Himalayan cities to boost tourism and regional economy. Southwest monsoon further advances into west central and entire northeast Bay of Bengal. Indian wrestlers win 2 gold and 2 bronze in men's freestyle category at Ulaanbaatar Open in Mongolia. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണല്ലോ കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ പാരീസ് രാജകുമാരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രോജൻ യുദ്ധമാകട്ടെ അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
3: അങ്ങനെ വില്ലാളി വീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയ് നഗരം സുരക്ഷിതമായിരിക്കുമത്രേ. ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം. പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യ സംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലോ? മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കോ? ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനി ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം

അവൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുകയെന്നത് ഒരു മനുഷ്യനും പറയാനാവില്ല. എന്തു തന്നെയായാലും താങ്കൾ ഒരു ഗ്രീക്കുകാരനാണ്, ഞാൻ ഗ്രീസിന്റെ പുത്രിയാണ്. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യേണ്ടത് എന്റെ കടമയായി ഞാൻ കാണുന്നു. ഒഡീസിയൂസ്, താങ്കൾ എന്നോടൊപ്പം വരൂ, പ്രതിമയെടുക്കുവാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ അന്തപുരത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഹെലൻ നടന്നു. പിന്നാലെ ഒഡീസിയൂസും. ഡയോമീസിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒഡീസിയൂസ് വിളിച്ചു. അദ്ദേഹവും കൂടെ വന്നു. ഹെലൻ അവരെ രണ്ടുപേരെയും ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എത്തിച്ചിട്ട് അതിവേഗം കൊട്ടാരത്തിലേക്ക് പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനീ ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൗശല പ്രയോഗം നടത്തി. അഥീനീ ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനീ ദേവിയുടെ പ്രതിമ! യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ! അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ? തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കു താവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു അപ്പോൾ. യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നുവെന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷേ ഇപ്പോഴത് ഊഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനീ ദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയ് നഗരം തകർക്കുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവുമുണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു: ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്തുപോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയൂസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനമെന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു: നമുക്ക് നേരിട്ടൊരു ആക്രമണം കൂടി നടത്താം. ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയൂസ് പറഞ്ഞു: നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിനു പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയൂസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയൂസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. മൂന്ന്

0: ദിവസം ഇടതടവില്ലാതെ അവർ പണികളിൽ ഏർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയൂസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയൂസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി 3 ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും ചകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ടു വന്നു. ഞാൻ നിന്നുകൊള്ളാം. ട്രോജന്മാർ എന്നെ ജീവനോടെ ചുട്ടെരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണിങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സിനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ അടുത്തോടെ മുന്നോട്ടു വന്ന സിനോണെ വിളിച്ചു മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയൂസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ടു വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ് നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിട്ടസും ഡയോമിസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവൂസ് ഒരുങ്ങി. ഒഡീസിയൂസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ മെനലാവൂസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയൂസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷെ എനിക്ക് ഇഥാക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്. ആ സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ ഏപ്പിയസ് ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ മാത്രം നിലകൊണ്ടു. ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്കറിയണ്ടേ? അപ്പോൾ പണ്ട് പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
1: പണ്ട്

ആകാശവാണി തൃശൂർ. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. അറിയിപ്പ്: പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരം ഒരുക്കുന്നു തൃശൂർ നിലയം. 90-ന്റെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 04872353571 അല്ലെങ്കിൽ 04872353572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറായി എന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരനുവിട.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീം കുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീം കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിനു ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീം കുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
3: സലീം കുമാറിന്റെ അവസാനം

0: വ്യക്തമായിട്ടിപ്പോ ഫറൂഖ് ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീംകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വില്ലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാർക്കും ധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയനാണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഒരു വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീം കുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീം കുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
1: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
2: സിനിമാ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടുവരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം കൂടി പാറി. പാർട്ടി ആണെങ്കിൽ അതി ഗംഭീരം.
3: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
2: ചെറു പ്രസാദെ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുപ്പ ഡ്യൂറ്റി ആയിക്കോട്ടെ.
3: ശില്പിയും നമ്മൾ പാടും
2: എങ്കിൽ താമസിക്കണ്ട, അടിച്ചു പൊയ്യടോ ഒരു ദമ്പതി കാലം എങ്കിൽ എടുത്തടിയാ.
1: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
4: എനിക്ക് എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധം അല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്തിരുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നത്. അന്ന് എന്റെ ഫാദറായിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയില് വരുന്നത്, ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു, സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മ കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നിട്ട് പോലും സലീം പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിന് വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞാൽ സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങള് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരണ ഈ ആർട്ടിസ്റ്റ് എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തിയത്. പുള്ളി സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യാനെറ്റിന്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്ത രവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്ത രവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അതും ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലൊരു ഷോർട്ട്

0: വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലായി സോറ കറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ടാ ചിന്താരവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ വൺ അവർ പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്റെ ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം ഈ ഡയലോഗിൽ ഇതിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. എന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനായിരുന്നു സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി, അത് ഇങ്ങനെ ഇതേന്ന് ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇന്ത്യയിലെ റിട്ടയർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളി എടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പൊ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാനപ്പോ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം, എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷേ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നൈസ് ഓൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000 തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടു നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല.
4: ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
5: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ എത്തും. അദ്ദേഹത്തിന്റെ പല പടങ്ങളും ഞാനെനിക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനാൽ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീം കുമാറിന് സലീം കുമാറിന്റേതായ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത

0: വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിന് പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെൻ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
1: അപ്പോ ശരി, മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിനു മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
0: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം നൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
2: എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാരിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കൾ പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര് മലയാളം?
0: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സാപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
3: ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
0: ചിരിയോടെ വിട. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ, ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്. ആലാപനം സുജാത മോഹൻ. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അലക്സ് പോൾ.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: മറ്റൊരധ്യയന വർഷത്തിനുകൂടി നാന്ദി കുറിച്ചിരിക്കുന്നു. നാടും നഗരവും മുഖരിതമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇനി വിദ്യാലയത്തിലേക്ക്. മക്കൾ പഠിച്ച് വലിയവരാകണമെന്നാണ് എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം. അതുകൊണ്ടുതന്നെ സ്വന്തം കുട്ടികളുടെ പഠനകാലം ആരംഭിക്കുന്നതു മുതൽ രക്ഷിതാക്കളുടെ ആധിയും ആരംഭിക്കുന്നു. തങ്ങളുടെ കുട്ടികളെ ഏത് വിദ്യാലയത്തിൽ ചേർക്കണമെന്ന് ആശങ്കപ്പെടുന്നു. അവിടെയുള്ള അധ്യാപകരെക്കുറിച്ചും മക്കൾക്ക് ലഭിക്കുന്ന കൂട്ടുകാരെക്കുറിച്ചും വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം പഠനകാലത്തു തന്നെ മുഴുവൻ ഇക്കൂട്ടർക്ക് ഉത്കണ്ഠ സ്വാഭാവികവുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒറ്റപ്പെട്ടതെങ്കിലും കേൾക്കുന്ന പ്രതിലോമകരമായ വാർത്തകൾ ചിലരെയെങ്കിലും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. തങ്ങളുടെ സമ്പാദ്യവും ജീവിതം തന്നെയും മക്കൾക്കു വേണ്ടിയാണെന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് കുട്ടികളെ ഒരുക്കിയെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇന്ന് ഓരോ വിദ്യാലയവും ഏറ്റെടുക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യം ഏറ്റെടുക്കുന്നതും പ്രാവർത്തികമാക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതി ആ രാജ്യത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. രാജ്യ പുരോഗതിയുടെ ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ട ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് മികച്ച വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അറിവും അതുവഴിയുള്ള അന്വേഷണവുമാണ് വളർന്നുവരുന്ന തലമുറയ്ക്കാവശ്യം. അറിവിനാവട്ടെ അറ്റമില്ലതാനും, ദിശാബോധം നൽകുന്ന, സ്വന്തം കഴിവുകളെ കണ്ടെത്തി ഉദ്ദീപിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കാനാവൂ. പുതുലോകത്ത് സ്വന്തം ആശയങ്ങളെ നിർമ്മാണാത്മകമായി അവതരിപ്പിക്കാൻ വളരുന്ന തലമുറയ്ക്കാവണം. ഈ ഒരു കാഴ്ചപ്പാടിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ടു നയിക്കാൻ സഹായിക്കുന്നു. ഇവിടെ അധ്യാപകർ തങ്ങളുടെ കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നു. വിദ്യാലയങ്ങൾ അക്ഷരങ്ങൾ കൂട്ടിയെഴുതാനും അക്കങ്ങളിലുള്ള കണക്കുകൾ ചെയ്യാനും ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ കണ്ടെത്തി പരീക്ഷകളിൽ ഉയർന്ന മാർക്കു നേടാനും മാത്രമുള്ള ഇടങ്ങളല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും ഇതൊന്നുമല്ല. ഇതിലെല്ലാം ഉപരിയായി വിദ്യാലയം കുട്ടിയിൽ മറ്റ് പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുകയും അവരിലെ ആന്തരിക വാസനകളെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. അത് നൈസർഗിക കഴിവുകളാവാം, ഭൗതിക ശേഷികളാവാം, കലാവാസനകളാവാം, കായിക മികവുകളുമാവാം. ഒരു പൊതുവിദ്യാലയത്തിലെത്തുന്ന കുട്ടി അവിടെ അസംസ്കൃത വസ്തുവാണ്, അഥവാ ഒരു ബിംബസൃഷ്ടി നടത്തേണ്ട ശിലയാണ്. ഒരു കുട്ടി സാമൂഹിക ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത് വിദ്യാലയത്തിൽ വച്ചാണ്. യാതൊരു ഭേദചിന്തകളുമില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ആശ്രയിക്കാവുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ. ഇവിടെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്ന വേർതിരിവുകളില്ല. എല്ലാ വിഭാഗം കുട്ടികളെയും ഇത്തരം വിദ്യാലയങ്ങൾ ചേർത്തു പിടിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പൊതുവിദ്യാലയങ്ങൾ അനുഭാവപൂർവം സമീപിക്കുകയും ചെയ്യുന്നു. വിദ്യാലയങ്ങളിൽ അധ്യാപകരാണ് കുട്ടികളോട് അവരിലെ മികവും കുറവും തിരിച്ചറിഞ്ഞ് പെരുമാറുന്നത്. സൃഷ്ടിപരമായ പഠനാന്തരീക്ഷത്തിലൂടെ ഇക്കൂട്ടർ തങ്ങളുടെ കുട്ടികളെ മുന്നോട്ടു നയിക്കുന്നു. പോരായ്മകൾ തന്നാലാവും വിധം പരിഹരിക്കുന്നു. ഇതിനായി പലപ്പോഴും രക്ഷിതാക്കളുടെ പിന്തുണ തേടുക വരെ ചെയ്യുന്നു. സ്വന്തം കുട്ടികൾക്കു വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നവരാണ് ഈ അധ്യാപകർ. അധ്യാപനം എന്ന തൊഴിലിനെ സദാ സന്നദ്ധമായൊരു സേവനമായി ഏറ്റെടുക്കുകയാണിവർ. സദാ അറിവ് നേടാനുള്ള ത്വര ഇവരിലുമുണ്ടാവും. അത്

0: കലാതരം പോലെ കുട്ടികളിലേക്ക് പകരുകയും ചെയ്യുന്നു. ഇത്തരം അധ്യാപകർ സമൂഹത്തിന് തന്നെ മാതൃകയാവുന്നു. വിദ്യാലയമെന്ന പൂന്തോപ്പിലേക്ക് അറിവെന്ന മധു നുകരാനെത്തുന്ന കുട്ടികൾ അവിടെ ശലഭ സ്വാതന്ത്ര്യത്തോടെ പാറിക്കളിക്കട്ടെ. അവരിലെ പുത്തൻ അറിവുകളും അഭിലാഷങ്ങളും നേരിൻ്റെ പാതയിലൂടെ നിറവേറ്റപ്പെടാൻ അധ്യാപകർ വഴികാട്ടികളാവട്ടെ. ഇതിനെല്ലാമുള്ള പൂർണ്ണ പിന്തുണയേകാൻ രക്ഷിതാക്കൾക്കൊപ്പം ദേശം തന്നെ ഒരുങ്ങിയിറങ്ങട്ടെ. ഇതിലൂടെ അറിവും ആനന്ദവും സംവേദനം ചെയ്യുന്ന ദേവാലയങ്ങളാവട്ടെ നമ്മുടെ വിദ്യാലയങ്ങൾ.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി തൃശൂർ. സമയം 11:10. കാലാവസ്ഥ: കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.